91.7 FM. Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ദിവസങ്ങൾ ഉണ്ടാവണം. നല്ല ദിവസങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവണം എന്ന് പറയല്ലോ, നമ്മുടെ ചിന്തകൾ നന്നാവണം എന്ന് പറയല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും നന്നായിരിക്കണം കേട്ടോ. ആലോചിച്ച് നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും, ഒത്തിരി കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ടാകും. പെട്ടെന്ന് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം തകിടം മറിയും. നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓർക്കുമ്പോഴെന്താ, ഒരു കുഞ്ഞൻ ജലദോഷം, പക്ഷെ അത് നമ്മളെ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും. അപ്പോൾ എത്ര തന്നെ കൊമ്പന്മാരാണെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവാൻ ഒരു ചെറിയ ജലദോഷം തന്നെ മതിയാകും. അതുപോലെ തന്നെയാണ് പല പല ചിന്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ അതെല്ലാം തകിടം മറിയാനായിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് മോശപ്പെട്ട ചിന്ത മതിയാകും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നൊക്കെ പറയണത്. മാക്സിമം നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്തോഷം താനേ വന്നോളും. മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക, അത് നമ്മുടെ സന്തോഷം കെടുത്തുക. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ നമ്മൾ ചെയ്യണത് പോലും നമുക്ക് തന്നെ മോശമായിട്ട് വരുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ ഉണ്ടാവുന്നത്. പക്ഷെ അത് ചിന്തിക്കാതെ നമ്മളിങ്ങനെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ സ്വഭാവം എന്തെങ്കിലും നമ്മൾ ഇനി ചെയ്യാനും പോകണില്ല, ചെയ്തതൊക്കെ കഴിഞ്ഞു, നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോസിറ്റീവായിട്ട് തന്നെ ആരോഗ്യത്തോടു കൂടി ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുമാണ്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. കുഞ്ഞണ്ണി മാഷിന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കൂട്ടുണ്ട്, വായിച്ചതിനെ പറ്റി ചിന്തിക്കാത്ത വായനയെല്ലാം തന്നെ വെറും വായനയാണ്, അത് നേരം പോക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന്. അതായത് ഇപ്പോ വായിക്കുന്നുണ്ടാവുമല്ലോ, വായിക്കുന്ന ശീലമുള്ളവരുണ്ടാകാം, ചുമ്മാ ഇരിക്കുമ്പോൾ മാഗസീൻസ് ഇങ്ങനെ മറിച്ചു നോക്കുന്ന സ്വഭാവം ഉണ്ടാകാം, അത് വായിച്ചു അതങ്ങോട്ട് വിട്ടു. നമ്മൾ പറയില്ല ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കൂടെ വിട്ടു എന്നൊക്കെ പറയണ പോലെ, നമ്മൾ ആ ഒരു സമയത്ത് വായിച്ചു, പിന്നീട് നമ്മൾ അതിനെപ്പറ്റി യാതൊന്നും ചിന്തിക്കുന്നില്ല, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള വായനയെല്ലാം വെറും നേരം പോക്ക് മാത്രമാണ്, അതിനെ കൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല. പകരം വായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം, എല്ലാം ബൈഹാർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു രീതിയിൽ, അതൊരു കുഞ്ഞു കഥയാണെങ്കിൽ പോലും അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനത് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ കൂടി, വായിച്ചൊരു കാര്യം വീണ്ടും നമ്മൾ ചിന്തിച്ചിട്ട് അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? എവിടെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെ ഞാൻ ചച്ചു.

വായിക്കുന്ന ശീലമുള്ളവർക്ക് നല്ല ക്ഷമയുണ്ടാവുന്ന പറയുക, ആണോ? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. വായിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ, വായിക്കുന്നത് അല്ലെങ്കിൽ വായന മാത്രമാണോ ക്ഷമ വേണ്ട ഒരു കാര്യം? ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ വേണ്ടേ? ഇപ്പൊ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ, തിയേറ്ററിൽ അത് അലൗഡ് അല്ല, പക്ഷേ വീട്ടിൽ ഇപ്പോൾ OTT ഒരു മൂവി കാണുകയാണെങ്കിൽ തന്നെ പലരും ഈ മൂവി കാണുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കുന്നുണ്ടാകും. ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടാകും, അത് ചെക്ക് ചെയ്യുന്നുണ്ടാകും, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ടാകും, റീൽസ് നോക്കുന്നുണ്ടാകും. അപ്പം ഏതൊരു കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ പോകുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിലാണോ അതല്ല കാണുന്ന റീലാണോ? രണ്ടും ഉണ്ടാവില്ല. അതൊരു വല്ലാത്തൊരു അഡിക്ഷനായിട്ട് മാറി. സിനിമ കാണുകയാണെങ്കിൽ കൂടി ഇങ്ങനെ റീൽസ് കാണണം എന്നുള്ളൊരു ചിന്ത. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവം വരുന്നുണ്ടോ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അതിനാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ വായനയ്ക്ക് മാത്രമല്ല, എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ക്ഷമ വേണം. ഈ ക്ഷമയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു നേരം പോക്കിന് മാത്രമല്ലാതെ പിന്നീട് നമ്മൾ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ അത് പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ടോ? മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, പറയണമില്ല. നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു കാര്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? റേഡിയോ സുനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്നു, അത് വായിച്ചു കഴിഞ്ഞു, അതേക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റേഡിയോ സുനോ കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. കുഞ്ഞുണ്ണി മാഷ്ടെ ഒരു കോട്ടാണത്, അതായത് നമ്മൾ വായിച്ചത് പിന്നീട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് വെറും നേരം പോക്കാണെന്ന്. ഇത് വായനയുടെ കാര്യം മാത്രമല്ല, നമ്മൾ ഒരാളോട് സംസാരിച്ചു എന്ന് വെക്കുക, ആ ഒരു കാര്യം പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുമോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം, അല്ലാതെ ചുമ്മാ ഒരു നേരം പോക്കിന് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈം എന്നല്ലാതെ അതെന്താണ് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും തരുന്നില്ല. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ല കാര്യം നമ്മൾ എടുക്കണം. ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് മാക്സിമം ആസ്വദിക്കാനെങ്കിലും ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിലും ഇതിലും ശ്രദ്ധ പോവാതെ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ അതിൽ കൊടുക്കുക. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അത് ചില കാര്യങ്ങളിൽ മാത്രമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ഒന്നും ഒന്നും. ഇപ്പം അഞ്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നെങ്കിൽ അഞ്ച് കാര്യവും വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് മാറും. അതുകൊണ്ട് വായിച്ച കാര്യങ്ങളാണെങ്കിലും കണ്ട മൂവീസ് ആണെങ്കിലും കണ്ട സ്ഥലങ്ങളാണെങ്കിലും സംസാരിച്ച വാക്കുകളാണെങ്കിലും നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just

ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 3-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ഒരു തേഴ്സ്ഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉള്ളിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. ഒരുപാട് നല്ല സന്തോഷങ്ങൾ, നല്ല കാര്യങ്ങൾ, മീറ്റിങ്ങുകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നുള്ള നല്ലൊരു വിഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മോർണിംഗ് സവാരി ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ചിലപ്പം ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അങ്ങനെ പരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിനൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്കതിനൊരു അനുഗ്രഹമായിട്ട് കാണാം. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പരാജയങ്ങളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് തിരുത്താനായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്കതിനെ കണ്ടുകൊണ്ട് അതിനൊരു അനുഗ്രഹമായിട്ട്, ഒരർത്ഥത്തിൽ വേണമെങ്കിൽ പരാജയം ചില സമയങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ തിരുത്താനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ദൗർബല്യം നിർണ്ണയിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു അളവുകോലാണ് പരാജയം എന്ന് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ തിരുത്താനായിട്ടുള്ളൊരു അവസരമായിട്ടോ, അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ളൊരു അവസരമായിട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് പരാജയം ചിലപ്പോഴൊക്കെ ലൈഫിൽ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ സവാരിയാണ് അല്ലേ, നമ്മൾ ഒരുമിച്ചുള്ള സവാരിയാണ്. എല്ലാവരുടെയും ഓൾറെഡി മെസ്സേജുകളും വിശേഷങ്ങളും എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇതാ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ചോദ്യമൊക്കെ എൻ്റെ കയ്യിൽ റെഡിയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടികളൊക്കെ നമുക്ക് പതുക്കെ കണ്ടുപിടിക്കാം, അതിലേക്കൊക്കെ വരാം. കൂടെ നിങ്ങളുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വരുന്ന ടൈമിൽ അടുത്ത പാട്ടുകൾ കൂടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഫൈനൽസ് എന്ന മൂവിയിൽ പ്രിയ വാര്യരും നരേഷ് അയ്യറും പാടിയൊരു പാട്ടാണ് ഇനി നിങ്ങൾക്കരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരിയാണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: അഗ്നിദേവൻ എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ അദ്ദേഹം പാടിയ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. സെപ്റ്റംബർ 3 വ്യാഴാഴ്ച ദിവസമാണ്. എല്ലാവരുടെയും ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയത്ത് ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിൽ നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് വേണ്ടി കൂടിയാണ്. സ്പെഷ്യലി ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ അദ്ദേഹം ഖത്തറിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആ ഒരു കോൺടെസ്റ്റിലൂടെ ഒരുപാട് പേരുടെ അടിപൊളി എന്താ പറയുക പാർട്ടിസിപ്പേഷൻ നമ്മളിങ്ങനെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിലേക്ക് ഇന്ന് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതിർന്നവരായിരിക്കും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മളുടെ ഇന്നത്തെ ചോദ്യം കൂടെ ഞാനൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അങ്ങനെ പൊന്നോണം എം ജി ലൈവ് നമ്മളുടെ തൊട്ടരികിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. നാളെയാണ് അതിഗംഭീരമായിട്ട് നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ചില ഇവൻറ്റുകൾ സംഭവിക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു ഇവൻ്റാണ് പൊന്നോണം എം ജി ലൈവ്. അപ്പോൾ എന്തായാലും ഖത്തക് നാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ആ ഒരു പ്രോഗ്രാം നാളെ തകർപ്പനായിട്ട് നടക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിനുള്ള അഡ്വാൻസ് വിഷസ് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാവരും ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പോർഷൻ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കും. ഇത് ഏത് പാട്ടാണെന്നുള്ളത് കണ്ടുപിടിച്ച് നിങ്ങൾ മെസ്സേജിൽ പറഞ്ഞു തരണം. അതിൽ നിന്നും ഭാഗ്യശാലികളാകുന്നവർക്കും ആ ഒരു ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള പൊന്നോണം എം ജി ലൈവ് കാണാനുള്ള ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇന്നത്തെ ഓഡിയോ വേർഷൻ ഒന്ന് കേട്ട് നോക്കിയാലോ.

ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത്രയും നീട്ടി അങ്ങോട്ട് പോകാറില്ല അല്ലെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ ചോദ്യം കേൾപ്പിച്ചിട്ടുണ്ട്. ഇത് ഏത് പാട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി, എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത്. കൂടെ നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ഞാൻ ആ മെസ്സേജുകളിലേക്കൊന്നും ഇന്ന് എത്തിയിട്ടില്ല. അപ്പം നേരെ ഞാൻ ആദ്യം മെസ്സേജുകളിലേക്ക് വരികയാണ്. രവിശങ്കർ ജി ഹാപ്പി വീക്കെൻഡ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഷിജിൻ, നമ്മുടെ ജിസൽ ആൻഡ് ജിയാൻ, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂർഗിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന റിയാസിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രഭുജിയുടെ മെസ്സേജ് ഉണ്ട്. ഹംസ കുട്ടി മെസ്സേജ് അയക്കുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ് നിസ, ഹാപ്പി വീക്കെൻഡ്. ജഷ്ൻ മുഹമ്മദ് ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഒരു ഹാപ്പി ജേണി വിഷ് ചെയ്യാമോ? സ്നേഹതീരം ഫാമിലി ആൻഡ് തടത്തുമ്മൽ ഫാമിലി, അവരുടെ എല്ലാവരുടെയും വിഷസ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഇയർ റെജി വയനാടാണ് മെസ്സേജ് ചെയ്യുന്നത്. മാൽഡ ഐമലിന, അവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. ഓ അടിപൊളി, നല്ല അടിപൊളി പോസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മാൽഡയും ഐമലിനെയും. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മക്കളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആളൊരു AI പിക്ചർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സവാരി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ്. കൊള്ളാലോ, അടിപൊളി അടിപൊളി. അപ്പോൾ ഇനി ഇങ്ങനത്തെ പോസ്റ്റേഴ്സൊക്കെ പോരട്ടെ കേട്ടോ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട്. നല്ലൊരു കോട്ടൊക്കെ വെച്ചിട്ട് ഗുഡ് വൈബ്സ് ഗ്രേറ്റ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടീസിൻ്റെ മെസ്സേജ് തന്നെയാണ്, കുട്ടികളുടെ തന്നെ മോർണിംഗ് മെസ്സേജാണ്. അതിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. പക്ഷേ അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി കേട്ടതിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്കും എല്ലാ കുട്ടീസിൻ്റെയും പേരിലേക്കും ഈ ഒരു പാട്ടിന് ശേഷം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്താനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിൽ

0: 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: നമസ്കാരം, ഞാൻ രസിക. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എന്ത് രസമാണറിയോ ഇങ്ങനെ ഉത്തരങ്ങൾ വരുന്നത് കാണാനായിട്ട്. അടിപൊളിയായിട്ട് എല്ലാവരും ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജേഷ് ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടി ആ ഒരു ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ.

ഈ പാട്ട് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജിൽ അയച്ചിട്ടാൽ മാത്രം മതി. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരേണ്ടത് കേട്ടോ. സജീഷിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സജീഷ് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ലിജോ, മൈ യങ്ങർ ബ്രദർ ആണ് എന്ന് പറയുന്നു. അപ്പൊ ലിജോയ്ക്കും വളരെ സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ദാസ്നേഹ

ഇഷാനി കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇഷാനി കുട്ടി. സുപ്രഭാത നിസാ സുഖാലയം നിൽക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. നെഗറ്റീവ് ഇമ്പാക്ട് നൽകുന്നവരുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്നതോ ആയ വ്യക്തികളുമായുള്ള ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കുക. പോസിറ്റീവ് ചിന്താഗതിയും നന്മയും സത്യസന്ധതയുമായിട്ടുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ പരിശ്രമിക്കുക എന്നത് നമ്മളെ നന്മയിലേക്ക് നയിക്കും. എല്ലാവർക്കും ഒരു നല്ല ഡേ ആവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനകൾ നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ്റ് സ്കൂളിൻ്റെ മെസ്സേജ് ഉള്ളത്. അക്ഷരക്കുട്ടിയും അക്ഷജും ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ എം എസിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. മുഹമ്മദ് ഫാബിദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരാണ് മെസ്സേജ് ചെയ്യുന്നത്. മർസിയയും നേരയുമാണ്. ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ട് അവരും എം എസിൽ നിന്ന് തന്നെയാണ്. അനു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും സ്റ്റീവൻ ആൻഡ് സിയറ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അനിൽ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. മെൽസീരെ മെസ്സേജ് ഉണ്ട്, റിഷാൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അനൂപിൻ്റെ മെസ്സേജ് ഉണ്ട്, ദിൽറൂബ്, ഹുസൈൻ, ടിജോൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, സിനിമയുടെ പേരും പാട്ടും എല്ലാം തന്നെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തരുന്നുണ്ട്, അടിപൊളി. നെക്സ്റ്റ് രഞ്ജിത്തിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഇനി എല്ലാവരും കൂടുതൽ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ള മെസ്സേജുകളാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് മുഹമ്മദ് ഷബാബ്, ഓക്കെ, എല്ലാവരും ഈ പാട്ട് ഇതാണോ അതാണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള ചോദ്യങ്ങളാണ്. സുപ്രഭാതനസ് കുട്ടി കാപ്പ് കുടിച്ചോ? ഇല്ല, കാപ്പ് കുടിക്കണം. ജസ്റ്റേജിയാണ്, താങ്ക് യു സോ മച്ച് ജസ്റ്റേജി. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിനേശൻ പി ടി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആദിൽ മുഹമ്മദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വലീന സനീഷിൻ്റെ ഗുഡ് മോർണിംഗ് ആൻഡ് പാട്ടിൻ്റെ ഫുൾ ഡീറ്റെയിലും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. രാജേഷിൻ്റെ മെസ്സേജ് ഉണ്ട്, ഒന്നുകൂടി രാജേഷെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഒന്നുകൂടി കേൾപ്പിക്കുമോ എന്നോട് ചോദിച്ചു. ഞാനിപ്പോൾ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദേവയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുനീഫിൻ്റെ, ജോസഫ് ജോൺ പറയുന്ന ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, നമ്മളുടെ ഇസബൽ ആൻഡ് ഇവാന, അവർക്ക് രണ്ടുപേർക്കും വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സാവിയോ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇസബലിൻ്റെയും ഇവാനയുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരുടെ, നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ആണ്, അവർക്കുള്ള ഒരു സ്പെഷ്യൽ വിഷസ് കൂടി ഇതാ വരുന്നോ.

ഹാഹിൽ ഹാറൂന്റെ മെസ്സേജ് ഉണ്ട്. സാജൻ, ഗുഡ് മോർണിംഗ് എവറി വൺ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് തേഴ്സ്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക സാജൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് തന്നെ മനോജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂൾ മൊവൈദർ ഡിയോൺ ജോ മനോജ് ആൻഡ് ഡാൻ ജോ മനോജ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. അടിപൊളി ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അവർക്കും ആ ഒരു ഫാമിലിക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ. ഇനി എല്ലാവരും കൂടുതലും റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ അയച്ചു വരുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ് ഓൾ, ഒന്ന് നാട്ടിൽ പോയിട്ട് വരും. ഓ, എന്താ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. വിഷിംഗ് എവറി വൺ എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഡേ എഹെഡ് എന്ന് പറഞ്ഞിട്ടാണ് കെ എം നൗഫലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നാട്ടിലേക്ക് പോയി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരിക കേട്ടോ. നൗഫലിനുള്ള വിഷസ് പ്രത്യേകിച്ച് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ സുനിൽ കുമാർ, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജും റൈറ്റ് ആൻസറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈസൽ പറയുന്നത്, ഗുഡ് മോർണിംഗ്, ആയിരം തിരി ഒന്നിച്ച് തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ വലപ്പാടിൻ്റെ ആ ഒരു മെസ്സേജ്. നെക്സ്റ്റ് സുരാജുൻ്റെ മെസ്സേജിൻ്റെ ഹെബിൻ, ഹലോ എവറി വൺ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. എല്ലാവർക്കും ഒരു പ്ലസൻറ്റ് ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ബിനു റാഫേൽ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ബൈ ഹെലൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഷസ് ഹെലൻ പറയുന്നു. സുലൈമാൻജിയുടെ മെസ്സേജ് ഉണ്ട്. ബിനോജ്, ഗുഡ് മോർണിംഗ് ബൈ ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വൈശാഖ് ആരാധ്യ കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് ആരാധ്യ, ഈസ് വെരി ഗ്ലൂമി. എന്ത് പറ്റി ആരാധ്യ കുട്ടി ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്? ഓക്കെ, നോബൽ സ്കൂളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്ലൂമി ആ ഒരു മൂഡൊക്കെ മാറ്റിയിട്ടൊന്ന് ചിൽ മൂഡിലേക്ക് വന്ന് അടിപൊളി പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടു പോകുന്ന സമയത്ത് ഗ്ലൂമി ആയിട്ടിരിക്കാതെ നമ്മുടെ ആരാധ്യക്കുട്ടി ഒന്ന് ചിയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ആരാധ്യക്കുട്ടിക്ക് ഒരു കുഞ്ഞു പിണക്കം ഉണ്ടല്ലേ. ഓക്കെ, അനൂപിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലൂക്ക് ഡൊണാൾഡിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അബിൻ തോമസ്, എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരാം കേട്ടോ. ഇനിയും കുറച്ചധികം പേരുടെ മെസ്സേജുകൾ നിൽക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെയും എന്നോട് ചോദിച്ചു ഖലീഫയിലെ പാട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യോ, ഒന്നുകൂടി പ്ലേ ചെയ്യോ എന്ന്. അപ്പോൾ ദാ ഖലീഫയിൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക്, മോർണിംഗ് സവാരി, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: 7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ MG ശ്രീകുമാർ, അദ്ദേഹം ഖത്തറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇപ്പം അദ്ദേഹം നമ്മളെ കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, കാത്ത് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരുടെ മെസ്സേജുകൾ ഇതായിങ്ങനെ നമ്മുടെ മെസ്സേജ് ബോക്സിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ് നിസ, എന്തായാലും വെയിറ്റിംഗ് ആണ്, ഇവൻറ്റിന് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം നമ്മളെ കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു ചോദ്യം കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്, മോർണിംഗ് സവാരിയിൽ.
2: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
1: MG അണ്ണനോട് ഞങ്ങളുടെ ഒരു ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ട് ആ മെസ്സേജ് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കേൾക്കുന്നുണ്ട്, ഒരു ചെറിയ സ്മൈൽ മുഖത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എനിവേ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ദാ ഇനിയും കണ്ടുപിടിക്കാനുള്ള സമയമുണ്ട്. സ്കൈ മീഡിയയും സൗണ്ട് ഓഫ് സൗത്തും ചേർന്നൊരുക്കുന്ന പൊന്നോണം MG ലൈവ് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ നൽകുന്നവരെ കാത്തും ഇങ്ങനെ സമ്മാനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചോദ്യം ദാ ഇന്നത്തെ ഇങ്ങനെയായിരുന്നു.

ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ പാട്ട് ഏതാണ്, അതിൻ്റെ ഒരു തുടക്കം ഒന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജിൽ അയച്ചു തന്നാൽ മതി. ഓൾറെഡി കുറച്ചധികം പേരുടെ മെസ്സേജുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ വേഗം പോരട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ, അദ്ദേഹത്തിന് ഖത്തറിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയും മെസ്സേജുകൾ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ പാട്ടിൻ്റെ ശ്രീ ആയിട്ടുള്ള എം ജി ശ്രീകുമാർ, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ റേഡിയോ സുനോയുടെ പേരിൽ കൂടി ഓൺ എയറിലൂടെ വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ട്രാക്കിലേക്കാണ് ഇനി എത്താനായിട്ട് പോകുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ. ഈ ഒരു പാട്ട് ഏത് സമയത്ത് കേട്ടാലും വളരെ ഒരു പ്ലസന്റ് ഫീല് തരുന്ന ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് കൂടി നമ്മൾ കേൾക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണിത്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
0: you're home. This is

0: സ്കൂളും തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അതന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
5: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
4: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
6: Back to school.
7: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
9: യു ആർ ലിസണിംഗ് ടു
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

ദിൽസയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. September 3rd വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാർ ഖത്തറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അണ്ണൻ ഖത്തറിലേക്ക് എത്തി എന്നുള്ള സന്തോഷ വിശേഷം നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലെ പാടണം എന്ന ഓൾറെഡി നമുക്ക് ഇഷ്ടംപോലെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഏതൊക്കെ പാട്ടുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? റിഷാലിൻ്റെ മെസ്സേജ് ഉണ്ട്, എം ജി അണ്ണൻ വെൽക്കം ടു ഖത്തർ എന്ന് പറഞ്ഞിട്ടാണ് റിഷാൽ ഇത് ഒരു സ്പെഷ്യൽ വെൽക്കം ഒക്കെ മെസ്സേജിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്, എനിക്ക് സമ്മാനം കിട്ടുമോ നെസ്സ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജും അതിനിടയിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഭാഗ്യശാലികളെ കാത്തിട്ട് ആ സമ്മാനങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് ഇവിടെ നിന്നൊരു കോളായിട്ട് വരുന്നതായിരിക്കും എന്നുള്ളത് കൂടി ഈ സമയത്ത് പറയാനായിട്ടുണ്ട്. അഭയുടെ മെസ്സേജ് ഉണ്ട്, പ്രമോദിൻ്റെ മെസ്സേജ് ഉണ്ട്, അനുമോൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ശ്രീജിത്ത് മെസ്സേജ് ചെയ്യുന്നു, അജി, ഷാബിർ, അൻസൽ, അഭിലാഷ്, റംജീദ്, അതോടൊപ്പം തന്നെ ജിസിൻ്റെ മെസ്സേജ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. ടോഷി തോമസ് മെസ്സേജ് ചെയ്യുന്നു, വെൽക്കം ടു ഖത്തർ എം ജി സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെൽക്കം ദാ ടോഷി പറയുന്നുണ്ട്. വെൽക്കം ടു ഖത്തർ എം ജി സർ, പ്രോഗ്രാം വെയിറ്റിംഗ് ആണ് എന്ന് പറയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു, ഓൾ ദി ബെസ്റ്റ് മെസ്സേജ് അയച്ചത് ഷിഹാബും സനിലേഷും ആണ് ഈ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരു ഫോക്കസ് മെഡിക്കൽ സെൻറ്ററിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ടുകൂടി പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഷിഹാബും സനലീഷും സ്പെഷ്യൽ വെൽക്കം അദ്ദേഹത്തിന് പറയുന്നു. നബീലിൻ്റെ മെസ്സേജ് ഉണ്ട്, ചിന്നമ്മ എന്നുള്ള പാട്ട് ഒപ്പം മൂവിയിലെ പാട്ട് വളരെ ഫേവറേറ്റ് ആണ്, ആ പാട്ട് എന്തായാലും പാടാൻ പറയും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നബീൽ ആയി ചേർന്നുണ്ട്. അഭയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എം ജി ശ്രീകുമാർ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ, നമുക്കറിയാം പൊന്നോണം എം ജി ലൈവ് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ആ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയമാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്തേക്ക് തൊട്ടരികിലേക്ക് എം ജി ശ്രീകുമാർ എന്ന നമ്മളുടെ പ്രിയ ഗായകൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ ആ ഒരു സമയത്തിന് വേണ്ടി കൂടിയുള്ള ഒരു ഒരു കുഞ്ഞു വെയിറ്റിംഗ് കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളെ തകർക്കണം, സൂപ്പറാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ ടിക്കറ്റ് ഈ എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, ബാക്കി കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം, കാരണം അത്രയും ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കണം എന്ന് പറയുന്ന പ്ലാനോടുകൂടി തന്നെയാണ് എല്ലാവരും നാളത്തെ ദിവസം ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ അതിഗംഭീരമായിട്ട് ആ പ്രോഗ്രാം എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും പാട്ടുകളൊക്കെ തന്നെ നമ്മുടെ ഒരു വലിയ ലിസ്റ്റ് ഓഫ് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനും ഒരുപാട് പേരുടെ ഗംഭീരമായിട്ട് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒന്നുകൂടി ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ.

ഈ പാട്ട് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓൾറെഡി ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പ്ലേ ചെയ്യാമോ ചോദ്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ കേട്ട് തുടങ്ങിയ നിങ്ങൾക്കും റൈറ്റ് ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വരുന്ന സമയത്ത് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലും എം ജി ശ്രീകുമാർ അദ്ദേഹം നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, മാന്ത്രികം എന്ന് പറയുന്നൊരു പാട്ട്. ആ ഒരു പാട്ടിലേക്കാണ് ഇനി മോർണിംഗ് സവാരി ദൈത്തി കഴിഞ്ഞിട്ടുള്ളത്. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 മാരി.com.
4: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

കാതൽ ദേശം കേട്ടുകഴിഞ്ഞ സമയമാണ്. സമയം 7:34 ആണ്. സിജോ വർഗീസിന്റെ മെസ്സേജ് ഉണ്ട്. ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് എം ജി സാറിനോട്, കറുത്ത പണ്ണയെന്നുള്ള പാട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സിജോ വർഗീസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7:34 ആണ്. ഫൈസലാണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫൈസലിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് റിഷാദിൻ്റെ മെസ്സേജും ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പോൾ കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് ജസ്റ്റ് ചിലപ്പോൾ വായിച്ചു പോകാനോ അല്ലെങ്കിൽ കണ്ടുപോകാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം കുമളി ഡിപ്പോയിലെ KSRTC ഡ്രൈവറായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഡ്യൂട്ടി ദിവസം ആ ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു കുമളി കമ്പം റൂട്ടിലോടുന്ന ഓർഡിനറി ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എത്തിയ ശേഷം അദ്ദേഹം ആ ബസ്സിൻ്റെ അടുത്ത് നിന്നിട്ട് ആ ബസ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം മുഴുവൻ ഇങ്ങനെ ആ ഒരു വിഷ്വൽസ് നിങ്ങൾ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ എന്തായാലും കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ഗുഡ് ബൈ പറയുന്ന ഒരു കാഴ്ച മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തിൽ ആ ഒരു റൂട്ടിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കുറേ വലിയൊരു ഗൂഡല്ലൂരിലാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്തെത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു വിട പറയൽ ചടങ്ങുകളൊക്കെ അവിടെയുള്ള ആളുകൾ യാത്രക്കാർ ചേർന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഒരു സർവീസ് അവസാനിപ്പിക്കുന്ന സമയത്ത് വളരെയധികം എന്താ പറയുക ഭയങ്കര സങ്കടത്തോടുകൂടിയും അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ബസ്സിനോട് ഗുഡ് ബൈ പറഞ്ഞത്. ഒരു വ്യക്തിയോട് എങ്ങനെയാണോ നമ്മൾ ഗുഡ് ബൈ പറയുന്നത് അതുപോലെ തന്നെ ആ ബസ്സിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് അദ്ദേഹം കണ്ണുകൾ നനഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു ഗുഡ് ബൈ പറയുന്നത്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാനും വിചാരിക്കുമായിരുന്നു നമുക്കും ചിലപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തോടോ അല്ലെങ്കിൽ ഒരു വാഹനത്തോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ പോലും മനുഷ്യരെക്കാൾ കൂടുതൽ ചിലപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു മൊമെൻറ്റ് എപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ ജീവനില്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളോട് ചിലപ്പോൾ ഈ ബസ്സിനോടുള്ള അദ്ദേഹത്തിനൊരു അറ്റാച്ച്മെൻറ്റ് കണ്ട സമയത്താണ് ഞാനും വിചാരിച്ചത് നമ്മുടെ ലൈഫിൽ നമ്മൾക്കും ഉണ്ടാകും ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കാര്യം. അതൊരു വാഹനമായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വസ്തുവായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് മെസ്സേജിൽ പറയാം. അല്ല വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-917 എന്ന നമ്പറിലേക്ക് 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ടും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറയാവുന്നതാണ് കേട്ടോ. പോൾ കുര്യൻ എന്ന് പറയുന്ന ആ ഒരു KSRTC ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഡ്യൂട്ടിക്ക് വന്ന ശേഷം അദ്ദേഹം ആ ഒരു ബസ്സിനോട് ഗുഡ് ബൈ പറയുന്ന കാഴ്ച ഒരുപാട് പേരുടെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. ആ ഒരു കാഴ്ച കണ്ട സമയത്താണ് നമുക്കും ഇതുപോലൊരു അറ്റാച്ച്മെൻറ്റ് ഇപ്പം വാഹനങ്ങളോടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സ്ഥലത്തോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വസ്തുവിനോട് മനുഷ്യരെക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്കൊരു ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളൊരു ജീവനുള്ള വസ്തുവായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ ഇപ്പം തന്നെ 444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ബിഗ് ബി മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സമയം 7:38 ആണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. ജീവനില്ലാത്ത വസ്തുക്കളോട് ചിലപ്പോൾ ജീവൻ ഉള്ളതുപോലെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം. പോൾ കുര്യൻ എന്ന് പറയുന്ന ആ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്ത്, അതുപോലെ നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നുന്ന, ചില അറ്റാച്ച്മെന്റ് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ലൈഫിൽ. അത് ഞാൻ ചോദിച്ച സമയത്ത് രാജീവ് ആനന്ദ്, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോൾക്ക് ഫസ്റ്റ് മേടിച്ച 3 മന്ത്സ് ഉള്ളപ്പോൾ മേടിച്ചതാണ്, മേടിച്ച ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. ഇപ്പോൾ 7 വർഷമായി, 7 ഇയേഴ്സ് ആയി, അതില്ലാതെ ഒരു നൈറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. അത് തീരെ ചെറുതായി, ഉറങ്ങണം എങ്കിൽ അത് കയ്യിൽ വേണം. ഓഹോ, അങ്ങനെയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്കത്. നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും ഫ്ലൈറ്റിൽ വെച്ച് അതിനുവേണ്ടി വാശി പിടിച്ച് ഉറക്കം വന്നപ്പോൾ അത് മേടിച്ച് പിടിച്ചാണ് ഉറങ്ങിയത് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കില്ല, പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ തോന്നുന്ന കാര്യങ്ങൾ ലൈഫിലുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഒരു വിശേഷങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളൊരു വിശേഷം നിങ്ങൾ കുറച്ച് മുമ്പ് പരസ്യത്തിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും. ജെമിനിയുടെ അടുത്ത് കല്യാണം എപ്പോഴായിരിക്കും നടക്കാന്ന് ചോദിച്ച സമയത്ത് കല്യാണം നടക്കാൻ 11 സെപ്റ്റംബർ വരെ കാത്തിരിക്കണം എന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. 11 സെപ്റ്റംബർ M4 മാരി ടീം നമ്മുടെ ഖത്തറിലേക്ക് എത്തുവാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് 11 സെപ്റ്റംബർ ഐബിസ് ദോഹ ഹോട്ടലിൽ വൈകുന്നേരം 4 മുതൽ 9 മണി വരെ M4 മാരി ടീമിനെ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഒരു കല്യാണം നോക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 11 സെപ്റ്റംബർ ഐബിസ് ദോഹ ഹോട്ടലിൽ ഒരു വൈകുന്നേരം 4 മണിയോടുകൂടി എത്തുക എന്നുള്ളതാണ്. 4 മണി മുതൽ 9 മണി വരെ ആ ഒരു ടീം, M4 മാരി ടീം അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെന്താണ്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നൽകാനായിട്ട് M4 മാരി ടീം നമ്മുടെ ഖത്തറിൽ എത്തുന്നുണ്ട്. അപ്പൊ 11 സെപ്റ്റംബറോടുകൂടി ആ ദിവസം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു കല്യാണമൊക്കെ നോക്കുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 11 സെപ്റ്റംബർ എന്നുള്ള ഡേറ്റും സമയവും ഓർത്ത് വെച്ചു. 4 to 9 ആണ് ഐബിസ് ദോഹ ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു പേര് കൂടി ഒന്ന്

മനസ്സിൽ സ്പെഷ്യലി ഓർത്ത് വെച്ചോളൂ, ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തിക്കോളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഒരു തമിഴ് സോങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. കേൾക്കുന്നത് ആരോമലെ എന്ന സിനിമയിലെ ഈ ഒരു പാട്ട്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, റീലിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നൊരു പാട്ടാണ് എപ്പടി വന്നായോ.

ഇന്നും ക്ലോസർ. അയ്യോ, വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സി, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ് ആൻഡ്

0: 91.7 FM.
1: Qatar's happiness frequency.
2: Hey, sataka sataka sataka sataka sataka sataka hey.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവ് ആയി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി ഫ്രഷ് ഫുഡ്സ് ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ് യുആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
4: ഓൺലി ഓൺ റേഡിയോ സുനോ

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തർ ഫൗണ്ടേഷന്റെ ആഗോള ആരോഗ്യ സംരംഭമായ 8th വേൾഡ് ഇന്നൊവേഷൻ സമ്മിറ്റ് ഫോർ ഹെൽത്ത് നവംബർ 29-30 എന്നീ ദിവസങ്ങളിൽ ദോഹയിലെ ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ ദ ന്യൂ ഹെൽത്ത് സ്പാൻ എന്ന വിഷയത്തിൽ നടക്കും. ഇന്റർനാഷണൽ ചാരിറ്റി ദിനത്തോട് അനുബന്ധിച്ച് സെപ്റ്റംബർ 6-10 വരെ ഖത്തർ സർവകലാശാല ക്യാമ്പസിൽ ജൂത്ത് ചാരിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. തീർപ്പാക്കിയ കേസുകളിൽ റെക്കോർഡ് നേട്ടവുമായി ഖത്തറിലെ കോടതികൾ. 2025 രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 98.85% തീർപ്പാക്കി. ബ്രസീൽ ഉറുഗ്വേ പനാമ ടീമുകളെ നേരിടാനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. 4 മലയാളി താരങ്ങൾ 26 അംഗ ടീമിൽ സ്ഥാനം നേടി.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക് ചീസ് യോഗർട്ട് ലെബ്ന എക്സ് മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണ പ്രേരിക്ക നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
6: Hi, I'm Juju George.
7: You're listening to
6: Radio Sonora. Kattarle favorite radio station, Radio Sonora. Kettu kettu kootu.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: പോൾ കൊറിയൻ എന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് അതിനുള്ള മറുപടികളൊക്കെ എനിക്ക് മെസ്സേജിൽ നൽകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടുത്തൊരാളുകൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. പോൾ കൊറിയൻ എന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ, അദ്ദേഹത്തിന്റെ അവസാന ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്തൊരു വീഡിയോ നിങ്ങളൊക്കെ ഒരുപക്ഷെ ഇൻസ്റ്റയിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതുപോലെ ചിലപ്പം ചില കാര്യങ്ങളോട് നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇനി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സുബിനാണ്. സുബിനെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സംസാരിച്ചു വന്ന കാര്യം കേട്ട് കാണുന്നു വിചാരിക്കുന്നു. പോൾ കൊറിയൻ എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നത്.
7: അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഞാൻ അവന്റെ വീഡിയോ കണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അസംബ്ലി കേട്ടപ്പം കുറച്ചുകൂടെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2014 ഒരു ഹോണ്ട യൂണിക്കോം എന്നുള്ള ഒരു ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് അങ്ങ് ലീവിന് പോയ സമയത്തായിരുന്നു ഞാൻ എടുത്തത്. നമ്മള് ഈ നല്ല പ്രായത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു നമ്മള് ഈ ബൈക്ക് എടുക്കണമെന്ന്, പക്ഷെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ കത്തലായിരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് എടുത്ത ഒരു ബൈക്കായിരുന്നു. അപ്പം ഓൾറെഡി ഇവിടെ നിന്ന് നാട്ടിൽ പോകാൻ എല്ലാം ഫിക്സ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ അവിടെ എത്തിയതിനു ശേഷം പോയി ബൈക്ക് പുതിയതായിട്ട് എടുത്ത് ഷോറൂമിൽ ഇറക്കി. അപ്പം ആ ആ വെക്കേഷനിൽ ഫുൾ ടൈം ഈ ബൈക്ക് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാലും എവിടെ പോയാലും ഈ ബൈക്കും കൊണ്ടേ പോകും. സന്ത സഹചാരി എന്ന് പറയാം, കാരണം അത്രയും ആഗ്രഹിച്ച് നമ്മൾ എടുത്തതായിരുന്നു. പിന്നെ അമ്മ എപ്പോഴും പറയുന്നു, നീ എവിടെ പോയി കഴിഞ്ഞാൽ ഈ ബൈക്കിൽ നിന്നുകൊണ്ട് ഒരു സമയം നീ ഇതൊന്നും
6: മാറ്റിവെക്കോ.
7: ഞാൻ ജംഗ്ഷനിൽ പോയാലും ഇവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമുക്ക് തിരിച്ചു വരേണ്ട സമയമായല്ലോ ഗൾഫിലോട്ട്. അപ്പൊ അവധി തീരാറായി. അപ്പൊ ഭയങ്കര ഒരു സങ്കടം നമുക്ക്, ഇനിയിപ്പോ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അന്ന് നമുക്ക് ഇവിടെ തിരിച്ചു വരുന്ന ആ ദിവസം ഭയങ്കര ഒരു ഇമോഷണൽ ആയിരുന്നു. വീട്ടുകാരെ പിരിഞ്ഞു വരുമ്പോൾ ഒരു സങ്കടം പോലെ തന്നെ നമ്മുടെ ആ ഒരു വണ്ടിനെയും പിരിഞ്ഞു വന്നപ്പോഴേ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് നടന്ന് ഇങ്ങനെ റോഡിൽ കയറാനും വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി ബൈക്കിന് ഇങ്ങനെ സീറ്റിലൊക്കെ കുറച്ച് തടവി ഹെഡ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഉമ്മൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. കാരണം എപ്പോ ഓർത്തു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മളൊരു ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇരിക്കുമ്പോ ആ പിരിഞ്ഞു വരുമ്പോൾ ഒരു വേദന ഭയങ്കരമാണ്.
6: ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ജീവൻ ഇല്ലാത്ത വസ്തുക്കളോട് ചിലപ്പോ ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നുന്ന് പറയുന്നത് സത്യമാണ് അല്ലേ?
7: തീർച്ചയായിട്ടും.
6: താങ്ക് യു സുബിൻ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സുബിൻ ആയിരുന്നു സംസാരിച്ചത്. കുറച്ച് സമയത്തേക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോയി എന്നുള്ളതാണല്ലേ. പെട്ടെന്ന് ആ ഒരു വിഷ്വലൊക്കെ നമ്മളുടെ മനസ്സിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറെ അധികം കാര്യങ്ങളോട് നമ്മൾക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. വാഹനങ്ങൾ മാത്രമല്ല കേട്ടോ. ഇപ്പം അമ്പിളി റിജേഷിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ. അതെ നിസ, 23 വർഷം ഡൽഹിയിൽ ജോലി ചെയ്തിട്ട് അത് വിട്ട് ഖത്തറിൽ വരുന്ന സമയത്ത് ഒരു നെഞ്ചിടിപ്പായിരുന്നു ആദ്യം. ഇപ്പോഴും ഡൽഹി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനിയും പോകാൻ പറ്റിയാൽ പോകണം എന്നാണ് മനസ്സിലെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അമ്പിളിയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സ്ഥലങ്ങളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, വാഹനങ്ങളായിരിക്കാം, നമുക്കൊരു ഒരു ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിതാ സ്റ്റാർട്ട് ചെയ്യാണ്. പോലീസ് എന്ന മൂവിയിലെ ബാലു അദ്ദേഹം പാടിയൊരു പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ, നിങ്ങൾക്കൊപ്പം.

0: ലോട്ടസ് ഫ്രീക്വൻസി. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഡയമണ്ട് നെക്ലേസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ് ആണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചു വന്ന കാര്യം, ചിലപ്പം ജീവനില്ലാത്ത ചില വസ്തുക്കളോട് നമ്മൾ മനുഷ്യന്മാർക്ക് കുറച്ചൊരു അറ്റാച്ച്മെന്റ് തോന്നാറുണ്ട്. ഇപ്പോൾ വാഹനമായിരിക്കും, സ്ഥലമായിരിക്കും, അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമായിരുന്നു. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇതായി ജോയിൻ ചെയ്യാണ്.
1: ഗുഡ് മോർണിംഗ്, റഹീമാണ്.
0: ആ, എന്തുണ്ട് വിശേഷം? ശാന്തിനി കീർത്തൻ സ്കൂളിലെ
1: റാഫയുടെ ഫാദർ.
0: ആ, അങ്ങനെ പറയൂ, അപ്പൊ എനിക്ക് കത്തും. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട്
1: പോകുന്നു. ഇങ്ങനെ പോകുന്നു. ഞാന് നിങ്ങള് മറ്റേ നമുക്ക് ഓരോ സാധനങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്കുണ്ടാവുന്ന കുറച്ച് അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന്
0: മനസ്സിലേക്ക് വന്നു. എന്തൊക്കെയാണ്?
1: ഒന്നാമത്തത് എന്റെ അടുത്ത് ഇവിടെ ഖത്തറിൽ ഞാൻ വന്ന ഉടനെ വാങ്ങിയൊരു കാറായിരുന്നു. ഒരു പഴയ മോഡലായിരുന്നു, പക്ഷെ നമുക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അറ്റാച്ച് ചെയ്ത് പിന്നീട് നമ്മൾ പുതിയ വണ്ടി എടുത്തപ്പോൾ അത് അവിടെ സൈഡിൽ കിടക്കുകയും പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് പോയപ്പോഴുള്ള ഒരു വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ സംഗതി പഴയ കാറാണെങ്കിൽ പോലും നമുക്കുണ്ടാവില്ല ഒരു നൊസ്റ്റാൾജിയ. ആ നൊസ്റ്റാൾജിയ കീപ്പ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഒരു ഹോണ്ടയുടെ കാറാണ്. ഞാൻ ഹോണ്ടയുടെ ഒരു ഫാൻ ആയിരുന്നു പിന്നെ, പക്ഷെ എടുത്തതാണെങ്കിൽ ഷെവറിലായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്ന ഉടനെ പറയുന്നത് നമുക്കൊരു വണ്ടിയാണല്ലോ ആവശ്യം, നമുക്ക് ജോലിക്കാൾ ആവശ്യം വണ്ടിയാണ്. കാരണം എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ വണ്ടിയില്ല, പിന്നീട് ഫാമിലി വന്നു അപ്പോഴും വണ്ടിയില്ല. അപ്പൊ ഈ വണ്ടി പെട്ടെന്ന് കിട്ടിയപ്പോ നമുക്ക് അത് ഓക്കെ, നമ്മുടെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ മേടിച്ചതാണ്. മേടിച്ചതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ എവിടെയെല്ലാം ഖത്തറിൽ കറങ്ങിയിട്ട് ഈവൺ എന്നാലും ഖത്തറിന്റെ ഓരോ മൂലയും ആ വണ്ടി കണ്ടിട്ടുണ്ട്.
0: മുക്കും മൂലയും
1: അരിച്ചു പെറുക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോ അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആയിരുന്നു. അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട്. അപ്പോ പോകുമ്പോഴുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു മെമ്മറി ഷെയർ ചെയ്തതിന് താങ്ക് യു. മോളുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയൂട്ടെ, ഫാമിലിയുടെ അടുത്ത്.
1: താങ്ക്
0: യു, ബൈ ബൈ. റഹീം, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേ അധികം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും അല്ലെ. റസ്മൽ ഇപ്പൊ വലിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആ മെസ്സേജിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. റാസ് ആണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് വിശേഷങ്ങൾ എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്, കൂടെ കുറച്ചധികം അപ്ഡേറ്റ്സിലേക്കും എത്താനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരുവാണ്. ഒരു അനിരുദ്ധ് സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, നാനും റൌഡിദാൻ എന്ന മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: സ്കൂളും തുറന്ന് തിരക്കുമായി.
5: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
4: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
5: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
4: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
6: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
7: Safari, world-class shopping experience, Doha, Qatar.
8: Hi, Namaskaram. I'm Manoj Kijayan.
9: Digambaran.
10: Thiranurayum, Churul Moodi.
9: You're listening to
8: Radio Suno 91.7 FM.

അമൃതം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 48 മിനിറ്റ് ആണ്. റസ്മലിന്റെ മെസ്സേജ് ഇതാ ഇങ്ങനെയായിരുന്നു. എനിക്ക് എന്റെ 18 വയസ്സിൽ ആദ്യമായി എടുത്തു തന്ന എന്റെ ഫസ്റ്റ് ബൈക്ക് MH RX 100 അന്ന് എന്റെ 18 വയസ്സിൽ സ്പീഡ് കൂടുതലാണ് എന്നും പറഞ്ഞ് എന്നും വീട്ടിൽ വഴക്കായിരുന്നു. അധികം നാൾ ഉണ്ടായില്ല ബൈക്ക് വീട്ടുകാരായി എന്നും മടിയായിരുന്നു. ബൈക്കിന്റെ പേരും പറഞ്ഞ് ലാസ്റ്റ് സമാധാനം ഇല്ലാതെ ഞാനത് കൊടുത്തു. ഇന്ന് എനിക്ക് 29 വയസ്സായി. പഴയ ബൈക്ക് കൊടുത്തപ്പോൾ തന്നെ ഞാൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി ഒരു ബൈക്ക് വേറെ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചു. എന്നാലും എനിക്ക് കിട്ടിയ എൻ്റെ ഫസ്റ്റ് ബൈക്ക് അതിന്നും എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. ഇന്നും എനിക്ക് അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് റസ്മലിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് കണക്ട് ആവുന്ന കുറച്ചധികം ആളുകളുണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ റഹീം വീണ്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫസ്റ്റ് ഫോൺ ഇതുപോലെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. ആദ്യമായിട്ട് വാങ്ങിയൊരു ഫോൺ അത്രമാത്രം ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നൊസ്റ്റാൾജിക് ബോക്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുകൂടി അബ്ദുൾ റഹീം മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നൊസ്റ്റാൾജിക് ബോക്സ് ഉള്ള ആളുകളുണ്ടോ? എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും കാണാതെ ചിലപ്പം പാത്ത് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നൊസ്റ്റാൾജിക് ബോക്സ് കയ്യിലുണ്ട് എന്നുള്ളതാണ് അബ്ദുൾ റഹീം പറഞ്ഞത്. നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ്, പക്ഷെ എല്ലാവരെയും അത് കണക്ട് ചെയ്ത് പലരുടെയും അനുഭവങ്ങളും സ്ഥലങ്ങളും സാധനങ്ങളും വസ്തുക്കളും ഒക്കെ തന്നെ പല പല ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് നമുക്കുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. അങ്ങനെ ആ ഒരു വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് അടുത്തൊരു കിഡ്ലൻ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഛോട്ടാ മുംബൈ മൂവിയിലെ പാട്ടാണ്. ഇനി മോർണിംഗ് സവാരി വീക്കെൻഡ് ആകുമ്പം ഈ പാട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഛോട്ടാ മുംബൈയിലെ പാട്ട്.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 2 ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. സെപ്റ്റംബർ 3 വ്യാഴാഴ്ച ദിവസമാണ്. പല പല ചോദ്യങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വസ്റ്റൻ എവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ ചോദ്യങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം എന്തായാലും ഞാൻ നേരെ നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്ക് ഓപ്പൺ ചെയ്ത് 3 സൂചനകളിലൂടെ നമ്മളെ പെട്ടെന്നൊരു സിനിമ കണ്ടുപിടിക്കാൻ പോകുന്നു. രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സിനിമയാണിത്. ഇതൊരു സൂചന. മാത്യൂസ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. മാത്യൂസ് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ലൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എ ഡ്രീം. ഇത് ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ ആയിട്ട് നമുക്ക് ആ ഒരു പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു വരിയായിരുന്നു. ലൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു ഒരു ടാഗ് ലൈൻ കൂടി അല്ലെങ്കിൽ ഒരു വരി കൂടി നമുക്ക് ഈ സിനിമയുടെ പോസ്റ്ററിൽ കാണാൻ പറ്റുമായിരുന്നു. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നേരമാണോ എന്ന് ചോദിക്കുന്നു മധു. നേരമല്ല, നേരം പോലെ നല്ലൊരു പേരാണ്. നേരം പോലെ തന്നെ മലയാളത്തിൽ എഴുതുമ്പോൾ ഒരു 3 വരുന്ന ഒരു നല്ല പേരാണ്. ഈ പേര് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരുമായി കണക്റ്റ് ആകുന്ന, എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനായിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഇവിടം സ്വർഗമാണ് അല്ല, അത്രയും നീളമുള്ള പേരല്ല. ഞാൻ പറഞ്ഞല്ലോ 3 ഒറ്റ വേർഡേ ഉള്ളൂ, ഒറ്റ വാക്കാണത്. ഒറ്റ വാക്കുള്ള 3 മലയാളത്തിൽ എഴുതുന്ന സമയത്ത് കേട്ടോ, അങ്ങനെയുള്ള ഒരു ഒരു സിനിമ പേരാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചോളൂ. മാത്യൂസ് എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. 2011 റിലീസായ ഈ ചിത്രം ഏതാണ്? വേഗം പോരട്ടെ റൈറ്റ് ആൻസേഴ്സ്.

0: 101.7 FM.
1: Qatar's happiness frequency.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി.
2: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: ഇൻ അസോസിയേഷൻ വിത്ത്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: തീരം മൂവിയിലെ പാട്ടായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ
1: മനസ്സിലാവുന്നു.
0: ഉത്സവമേളാണ്
1: ഇവിടെ.
0: ഈ സ്റ്റുഡിയോ എന്ന തിരക്കോട് തിരക്കാണ് ഇവിടെ.
1: അത് മാത്രല്ല, ഇങ്ങനെ ഷോ ചെയ്ത് നിസ്സാര കിളി പാറി എന്നുള്ളൊരു കാര്യം.
0: എനിക്ക് തന്നെ ഒരു സംശയം, ഞാനിപ്പോ എവിടെയാണ്,
1: ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? മോർണിംഗ് ഷോ ആണോ,
0: മാറ്റിനി ആണോ, സ്മാർട്ട് ടോക്ക് ആണോ?
1: എന്തായാലും അടിപൊളി
0: അടിപൊളി. ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂടുതൽ സൂചനകളിലൂടെ സിനിമ ഇങ്ങനെ കണ്ടുപിടിച്ചു വരായിരുന്നു. മാത്യൂസ് എന്നാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. 2011 റിലീസായ സിനിമയാണിത്. കൂടെ തന്നെ ഈ സിനിമയുടെ പോസ്റ്ററിലുള്ള ഒരു വരി ഇങ്ങനെയായിരുന്നു, ലൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എ ഡ്രീം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ നമുക്ക് ആ സിനിമയുടെ പോസ്റ്ററിൽ കാണാൻ പറ്റുമായിരുന്നു. നല്ലൊരു മലയാളം വാക്കാണ്. ഈ മലയാളം വാക്കുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അങ്ങനെ ഒരു പേരാണ്. കിട്ടിയേ പറ്റൂ.
1: ഓക്കെ,
0: 3 അക്ഷരങ്ങളുള്ള ഒറ്റ വേർഡുള്ള മലയാളത്തിൽ എഴുതുമ്പോ കേട്ടോ, ഒരു ഒരു സിനിമയാണത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ
1: എന്നുള്ളത് പ്രധാന
0: കഥാപാത്രം. ഏതാണ് ഈ മൂവി എന്നുള്ളത്? ഈ സിനിമയ്ക്ക്, ഈ സിനിമയുടെ ഒരു നല്ല പേരാണത്. ഭയങ്കര ഭംഗിയുള്ള ഒരു പേരാണ്. ഈ പേര് എല്ലാവരുടെയും ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവർക്കും ഈ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പറയാനായിട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള പേരുള്ള
1: ഒരു സിനിമ,
0: ഒരു സിനിമയാണ്
1: ആലോചിക്കേണ്ടിയിരിക്കുന്നു.
0: ആലോചിക്കേണ്ടി,
1: നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പോലെ ഞാനും ആലോചിച്ചു തുടങ്ങുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഉത്തരങ്ങൾ പോരട്ടെ. അതോടൊപ്പം തന്നെ എല്ലാരും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്, MG ഷോ അതിന്റെ ടിക്കറ്റ് കിട്ടാനുള്ള ചോദ്യം എന്താ ഇതുവരെ ചോദിക്കാത്തത്? ഞാൻ ചോദ്യം ഇങ്ങനെ കഴിഞ്ഞ മണിക്കൂറിൽ കുറച്ച് കൂടുതൽ ചോദിച്ചുകൊണ്ട് 8 ശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല.
1: ഓക്കെ,
0: അപ്പൊ ആ ചോദ്യത്തിലേക്ക് കൂടി നമ്മളിതാ ഒന്ന് വരികയാണ്. ചെറിയൊരു ചോദ്യമാണ് കേട്ടോ, ഒന്ന് കേട്ടോളൂ.

0: അടിപൊളി അല്ലേ, ഒന്നും പറയാനായിട്ടില്ല. ഏതാ പാട്ട്? ഇതേ അതന്നെ ചോദ്യം, ഏതാ പാട്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജിൽ അയച്ചിടാം. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ വരേണ്ടത്. മുമ്പേ ഞാനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരം സിനിമയിലെ പാട്ടായിരുന്നു, ഞാൻ തീരം സിനിമയിലെ പാട്ടെന്ന് പറഞ്ഞു, തീരം തിര സിനിമയിലെ പാട്ടെന്ന് പറഞ്ഞു.
1: ശരിക്കും തിരയായിരുന്നു, തീരായിരുന്നു.
0: ഇനി വരാൻ പോകുന്ന,
1: ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ പോയി കിളി പോയി,
0: കിളി പോയി എന്നുള്ള പാട്ടിട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. തിര മൂവിയിലെ പാട്ട് വരുന്നു.

റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: പട്ടാളം മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ 31 മിനിറ്റ് ആണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങളിലൂടെ എല്ലാവരും ചിന്തിച്ച് ഹൈഡ് ആൻഡ് സീക്കിനെ ആലോചിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.
0: ഓക്കെ, റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എംഫോർ മാരി ടീം നമ്മുടെ ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും
1: അതെ എംഫോർ മാരി ത്രൂ വിവാഹം ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാരായിരിക്കാം, മറ്റേതെങ്കിലും ബന്ധുക്കളൊക്കെ ആയിരിക്കാം, അങ്ങനെ ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.
0: തീർച്ചയായിട്ടും എംഫോർ മാരിയുമായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് ഇനി കണക്ഷൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്യുക, നമ്മൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. നമ്മൾക്കൊരു സ്പെഷ്യൽ ഡിന്നർ ഒക്കെ ഒരുങ്ങുന്നുണ്ട്.
1: ഓക്കെ, എംഫോർ മാരി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരിക കുടുംബം എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും
1: കല്യാണം കുടുംബം
0: എന്നുള്ളതാണ്.
1: അപ്പൊ ഒരു കുടുംബം പോലെ നമ്മൾ ഒത്തുചേരാനായിട്ട് പോവാണ്. അപ്പൊ എംഫോർ മാരി ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എംഫോർ മാരി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
0: ഓക്കെ, ഒരു വൈകുന്നേരം നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. എംഫോർ മാരി ടീം വരാൻ പോകുന്നത് സെപ്റ്റംബർ 11 ഖത്തറിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് ഐബിസ് ദോഹ ഹോട്ടലിൽ വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ എംഫോർ മാരി ടീമിനെ നിങ്ങൾക്ക് നേരിൽ കാണാം. കല്യാണങ്ങൾ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു മാട്രിമോണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം.
1: അതായത് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കാറില്ലേ കല്യാണം ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇനി അങ്ങ് ഒഴിവാക്കാം. ഇവിടെ വന്ന്
0: രജിസ്റ്റർ ചെയ്യുക,
1: ഇഷ്ടപ്പെട്ട ആളെ
0: കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം എംഫോർ മാരി ഒരുക്കുന്നുണ്ട്. അത് മിസ് ചെയ്യേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട്.
1: ഓക്കെ,
0: റൈറ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഇപ്പൊ പറയണോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതിയോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ആ റൈറ്റ് ആൻസേഴ്സ് എല്ലാം കൂടെ പറയുന്നതായിരിക്കും. നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്, ഒപ്പം തന്നെ എം ജി പൊന്നോണ്ടം എം ജി ലൈവിന്റെ ആ ഒരു റൈറ്റ് ആൻസറിലേക്കും വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് പോവാണേ.
2: In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sinner.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ആക്ഷൻ
5: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ
6: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
7: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 90

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ അപ്പുണ്ണി തന്നെയാണ് കൂടെയുള്ളത്. വീണ്ടും ഒരു വീക്കെൻഡിലേക്കൊക്കെ നമ്മൾ എത്തുന്ന സമയം. അപ്പോൾ വീക്കെൻഡ് വിശേഷങ്ങളിൽ എന്തൊക്കെയാണ് വീക്കെൻഡ് പ്ലാനിങ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എം ജി ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ നാളെ വൈകിട്ടാണ് QNCCയിൽ ആ പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്.
1: അപ്പോൾ നമ്മൾ ടിക്കറ്റുകളൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുക. നാളത്തെ ഈവനിങ് നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. രാവിലെ മുതൽ തന്നെ നമ്മളൊരു എം ജി ഫീലിലാണ്, എം ജി എന്താ പറയുക, ആ ഒരു ഫീലിലാണ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ മോർണിംഗ് ഫുൾ ആയിട്ട്.
0: അതായത് ഞാൻ എനിക്ക് രാവിലെ 5:50 ഫസ്റ്റ് കോൾ വരുന്നത്, എം ജി സാർ എയർപോർട്ടിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ റേഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്തു. ഏറ്റവും വലിയ സന്തോഷം നിസ പറഞ്ഞത് അദ്ദേഹം കേട്ടു,
1: അതാണ്
0: അദ്ദേഹത്തിന് സ്വാഗതം നൽകിയത്
1: കേട്ടു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ഒരുപാട് പേര് ആ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനുള്ള സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ആ ഒരു ഇവന്റിന് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ശരി ഉത്തരങ്ങൾ പറയുമ്പോൾ പ്രണയമായിരുന്നു സിനിമ.
0: ഓക്കെ,
1: ആ സിനിമയാണ് നമ്മൾ ഒളിപ്പിച്ചു
0: വെച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ പ്രണയം എന്നുള്ള സിനിമയായിരുന്നു റൈറ്റ് ആൻസർ. കൂടെ തന്നെ നമ്മുടെ ശരി ഉത്തരമായിട്ടുള്ള പാട്ട് ഉസ്താദ് മൂവിയിലെ ചിലി ചിലും എന്നുള്ള ഒരു അടിപൊളി പാട്ടല്ലേ.
0: തീർച്ചയായിട്ടും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിന്റെ ഹിന്ദി പോർഷനും മറ്റു കാര്യങ്ങളും അദ്ദേഹം അത് പാടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് തന്നെ തന്നുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾ ഗുഡ് ബൈ പറയാണ്.
0: ഓക്കെ, അല്ല എനിക്ക് വേറൊരു കാര്യം ഉണ്ട്. നിസ് അറിഞ്ഞോ അറിയാതെ പറയുകയാണെങ്കിലും പ്രണയം സിനിമയായിട്ട് അപ്പുണ്ണിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ വെച്ചാല് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആര്യൻ
1: ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾ ഗുഡ് ബൈ പറയുന്നു.
0: ഓക്കെ, ടാറ്റാ. എല്ലാ വീക്കെൻഡിലും പറയുന്ന പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
3: Brought to you by
5: Authentic Arabic Flavors Mai, Khattarinde all-time favorite Mandi Spot, Danatal Bahar Barbecue Fish.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇനിയ കലൈവരക്കം സുപ്രഭാതം. സന്ദീപാണ് കൂടി ജോയ് ചെയ്തത്. ഹോം ഡെലിവറിയുടെ ടൈമാണ്. സന്തോഷവും ആവേശവും ഒക്കെ കുറച്ചധികം കൂടുതൽ തന്നെയാണ്. വീക്കെൻഡിലേക്ക് കടക്കുന്ന ദിവസമായതുകൊണ്ട് മാത്രമല്ല, അടിപൊളി കുറെ ഇവന്റ്സ് ഒക്കെ നമ്മളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മോർണിംഗ് വിഷസ്. ആൻഡ് ഓഫ് കോഴ്സ് ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചൂട് സമയമാണ്, വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, ലൈഫിലെ സെക്കൻഡ് ചാൻസസ്, അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ആദ്യത്തെ ചാൻസ് നഷ്ടപ്പെട്ട് രണ്ടാമത്തെ ചാൻസ് നമുക്ക് ഒരിക്കൽ കൂടി തരാനായിട്ട് ഒരു വ്യക്തി, ഒരു സാഹചര്യം ഒക്കെ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ആ ഒരു സംഭവം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ കീപ് ട്രൈങ് ഫോർ ആ ഗോൾസ്. നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ടാർഗറ്റ് ഒക്കെ തന്നെ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും തന്നെ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് ബിഗിൻ ദിസ് ഡേ ഓൺ എ ഗുഡ് പോസിറ്റീവ് നോട്ട്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: చేస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹോം ഡെലിവറി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യയാണ് കൂടെയുള്ളത്. ലൈഫിലെ ബഡ്ജറ്റ് പ്ലാനിംഗ് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. വൈ? ബിക്കോസ് കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ തുറന്ന് ആ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആ വഴിക്ക് പോയിട്ടുണ്ടാവും. എന്തായാലും നമ്മളുടെ പേഴ്സണൽ ബഡ്ജറ്റ്, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഗ്രോസറീസ്, പിന്നെ മന്ത്ലി ആയിട്ടുള്ള ചെലവ്, ഇത് കൂടാണ്ട് വരുന്ന ഇവന്റ്സിനൊക്കെ തന്നെ ടിക്കറ്റ്സ് എടുക്കാനുള്ള ഓട്ടം, ആ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ലൈഫ് ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ്, ഒരുപാട് കോംപ്രമൈസസും നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കോംപ്രമൈസ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാക്സിമം ഓരോ മാസവും നമ്മൾ നമ്മുടെ നോർമൽ ബഡ്ജറ്റിൽ നിന്നും ഡീവിയേറ്റ് ആവുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ബഡ്ജറ്റൊക്കെ വെച്ച് ആ ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ ആ ബഡ്ജറ്റിന് കുറവായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി സേവിങ്സിലോട്ട് പോവും. നമ്മൾ ആ സേവിങ്സ് ഏതെങ്കിലും ഒരു ടൈം നമുക്ക് യൂസ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സേവിങ് പ്ലാൻ കൂടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അരികിലേക്ക് എത്തിയിട്ടുള്ളത്. ആ പ്ലാനിങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് കുറച്ചുകൂടെ മൈൻഡ് ഒന്ന് കൂളാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: Chennai beats.
8: Tamil, head of the hour.
9: In the art of podumakkolanda.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ബഡ്ജറ്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ ചിലവുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമുക്ക് വേണ്ടി പേഴ്സണലി മേടിക്കാൻ പോകുമ്പോഴായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ആലോചിക്കുന്നത്, അയ്യോ സീനാണല്ലോ, ഒരു സംഭവം കൂടെ മേടിച്ച് കളയാം, എന്തായാലും ഇത് സേവ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ പലതുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ അച്ഛനും അമ്മമാരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലത്തെ സംഭവം തന്നെയാണ് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്. നാട്ടിലേക്ക് പോകുന്നവർ ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ പ്ലാൻ എന്ന് പറയുന്നത് മന്ത്ലി ഓൺ എ റെഗുലർ ബേസിസ് ഒരു 100 or 200 റിയാൽ മാറ്റിയാൽ മാത്രം മതി നമുക്ക് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനെ ഓവർകം ചെയ്ത് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ ഓരോ മാസവും ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട്, ചിലപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മേടിക്കുമ്പോൾ വരുന്ന കാശിൻ്റെ ആ ഒരു ബാക്കിയായിരിക്കാം, ബാലൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ബാലൻസ് വെച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ചെറുത് ചെറുത് ചെറുതായിട്ട് ഒരു വലിയ എമൗണ്ടിലേക്ക് എത്താം. ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ആ ഒരു എമൗണ്ട് മാത്രം നമുക്ക് മതി. ബാച്ചിലേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഉഷാറായിട്ട് അടിച്ചു പൊളിക്കാനുള്ള രീതിയിലുള്ള സേവിങ്സ് എടുക്കാൻ പറ്റും. ഇതാണ് നമ്പർ 1 ടിപ്പ് കേട്ടോ. സോ ഇത് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ട്രാവൽ ആസ് ഇൻ നാട്ടിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഇനി നാട്ടിൽ പോയിട്ട് അതല്ല ഒരു എമർജൻസി ബഡ്ജറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫണ്ട് നിന്ന് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിന് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു അക്കൗണ്ട് നമ്മൾ ആക്സസിബിൾ ആക്കി വെക്കാനായിട്ട് നോക്കരുത്. കാരണം ലൈഫിൽ എന്ത് അത്യാവശ്യം വന്നാലും കാശിന് കാശ് തന്നെ വേണം. പക്ഷേ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് നമ്മൾ നാളത്തേക്കുള്ള ഒരു കരുതലല്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ഒരു ഹാപ്പിനെസ് വൗച്ചർ കൂടിയാണ് കൂടെ സേവ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള സേവിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ഇത് മാത്രമല്ല, ഇനി ജനറലി ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന, ഖത്തറിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും കുറച്ച് രൂപ മാറ്റാനായിട്ട് നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേർ ആർ എൻ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. അപ്പോൾ ആ പോസിബിലിറ്റീസുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. ദേർ ആർ എൻ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. അപ്പോൾ ആ പോസിബിലിറ്റീസുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ഹോം ഡെലിവറി

0: ഭക്തരിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിലെ സേവിങ്സിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടൈം, വെക്കേഷൻ ടൈം ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് കാശ് അങ്ങോട്ട് ഇങ്ങോട്ട് മറിക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടി മന്ത്ലി ബേസിൽ വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നുമല്ല, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വരുന്ന ബാലൻസ് എമൗണ്ട് ചെറുതായിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക്, നമുക്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ടിലേക്ക് മാറാൻ പറ്റും. അതല്ല ഇനി അക്കൗണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കുടുക്ക മേടിക്കുക, അതിൻ്റെ അകത്ത് ഈ വരുന്ന ബാലൻസും കാര്യങ്ങളും കൊണ്ടിടാനായിട്ട് മറന്നു പോകണ്ട. ഈ ഒരു സിമ്പിൾ ടിപ്പോട് കൂടി തന്നെ നമുക്ക് വെക്കേഷൻ ടൈം പ്ലാനിങ്ങിൽ സെറ്റാണ്. ഇനി ജനറലി ഉള്ള ദിവസങ്ങൾ നമ്മൾ പല രീതിയിലും ഉള്ള എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹാപ്പിനെസ്സിലേക്ക് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ചില കോംപ്രമൈസസ് ആവാം. ഒരു പക്ഷേ ആ ഒരു കോംപ്രമൈസ് നമ്മൾ 3 ദിവസം റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാഴ്ച എന്നുണ്ടെങ്കിൽ അത് 2 ദിവസത്തേക്ക് ആക്കാം. മറ്റ് ദിവസങ്ങളൊക്കെ തന്നെ കുക്ക് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസിലേക്ക് തിരിയാനായിട്ട് പറ്റും. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഡയറ്റ് ഫുഡ് എപ്പോഴും എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ ഡയറ്റ് ഫുഡ് ആവശ്യമൊന്നുമില്ല, വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ഫുഡ് കഴിച്ചാൽ തന്നെ ഡയറ്റ് ഫുഡാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഒരു രീതിയിലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെയാണ് നമുക്ക് പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ അല്ലേ. അപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ മാക്സിമം കട്ട് ഡൗൺ ചെയ്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ചായ കുടിക്കാൻ പോയാൽ ചായയിൽ മാത്രം ഒതുക്കുക. മനസ്സ് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചായാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കാണും. ആ പോസിബിലിറ്റീസ് മാക്സിമം കൺട്രോൾ ചെയ്യുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേറെ ഒരു രീതിയിലുള്ള വഴിയില്ല, നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. സോ തീർച്ചയായിട്ടും നമ്മുടെ അൺനെസസറി വോൺസ് ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയൊരു സേവിങ് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് എക്സ്പെർട്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Assalamualaikum, namaskaram, I am Sadhguru Nodagara.
1: You are listening to Radio
2: Suno. Kapparinde sondam radio station aya Radio Suno. Ketta ketta kootu koodam.
1: Chennai Beats.
3: Tamil, head of the hour.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹോം ഡെലിവറി

വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം. ഈ ഒരു ടൈം ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻസ് സേവിങ്സിലേക്ക്. പക്ഷേ ഈ സേവിങ് എന്ന് പറയുന്നത് നാളത്തേക്കുള്ള വലിയൊരു പ്രതീക്ഷ കൂടിയാണ്. യെസ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ജൂനിയർ കെയർ ക്ലബ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നാളത്തെ ദിവസം റിയാദ മെഡിക്കൽ സെൻറ്ററിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. റിയാദ മെഡിക്കൽ സെൻറ്ററും റേഡിയോ സുനോയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് കുട്ടികളിലേക്ക് നല്ല ശീലങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇൻ എ ബെറ്റർ വേ അഡ്വൈസ് നൽകാനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ക്ലബ്ബ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ലബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് 7 to 10 years ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. സോ രജിസ്ട്രേഷൻ ജൂനിയർ കെയർ ക്ലബ്ബ് എന്നുള്ള മെസ്സേജ് 5000917ലേക്ക് അയച്ചാൽ മതി. ലാസ്റ്റ് മൊമെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അധികം സമയമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാത്ത രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ട്. നിങ്ങളുടെ കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കാനായിട്ട് വിട്ടുപോകണ്ട എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ആക്ഷൻ
3: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
4: തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. റേഡിയോ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ധിവാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം ജീവിതത്തിൽ ബെസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. ചില സമയത്ത് ഒരു എക്സ്പേർട്ട് അഡ്വൈസർ ആവശ്യം തന്നെയാണ്. സെപ്റ്റംബർ 11 എന്ന ഡേറ്റ് ലോക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഐബിസ് ദോഹ ഹോട്ടലിലേക്ക് ഫോർ മാരി ടീം ദാ വീണ്ടും എത്തുകയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ട്, സോ ഇഫ് അറ്റ് ഓൾ യു ആർ ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് മാച്ച് ഇൻ യുവർ ലൈഫ്, ദേ mfomari.com-ന്റെ എല്ലാ രീതിയിലുള്ള സർവീസ്, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനായിട്ട് സഹായിക്കാനായിട്ട് ആസ് ഫ്രണ്ട്സ് അവർ എത്താൻ പോകുന്നു. അവർ അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ രീതിയിലേക്ക് എത്തിക്കുമ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. അപ്പൊ ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 11 ഐബിസ് ദോഹയിൽ. ഇനിയിപ്പോ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇച്ചിരി ചമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ mfomari.com കൂടെ ഉണ്ടാകും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ആ ഒരു ട്രാക്കിലേക്ക് സന്ധിവാണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
3: Brought to you by
5: Authentic Arabic Flavors Amai, Khattarinde all-time favorite Mandi Spot, Danatal Bahar Barbecue Fish.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടിയുള്ളത്. ഏറ്റവും മനോഹരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിന്റെ ടിക്കറ്റ്സുകൾ ദാ ഇപ്പോഴും കുറെ പേര് ഇങ്ങനെ എടുക്കാണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഫൈനലി ലക്കി ആ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. എന്തായാലും ആ ഒരു ലക്കി ലിസ്റ്റിലേക്ക് ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ്, ലെറ്റ് സീ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഇവന്റിൽ നിങ്ങൾക്ക് ടിക്കറ്റ് വിൻ ചെയ്യാനുള്ള അവസരത്തിന്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ ഒരിക്കൽ കൂടി മറ്റൊരു ചോദ്യവുമായിട്ട് എത്തുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എം ജി ലൈവ് ഇൻ കഥ.
7: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോഡ് എം ജി ലൈവ് ഇൻ കഥ, ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ, പവേർഡ് ബൈ ഫാൽക്കൺ ജിം, മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
6: എം ജി ശ്രീകുമാർ എന്ന ലെജൻഡറി ആയിട്ടുള്ള സിംഗർ, അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം ഏത് സിനിമയാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ ഏത് വർഷമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്? വർഷം ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ഒരിക്കൽ കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. എം ജി ശ്രീകുമാറിന്റെ ആദ്യ ഗാനം ഇറങ്ങുന്ന, അതായത് മൂവിയിൽ സിനിമയിൽ പ്ലേ ബാക്ക് സിംഗിങ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വർഷം ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് എം ജി ലൈവ് ഇൻ ഖത്തർ എന്ന ഗംഭീരമായിട്ടുള്ള ഇവന്റിന്റെ ടിക്കറ്റ്സ് ആണ് നാളെ ഏറ്റവും മനോഹരമായിട്ട് ക്യു എൻ സി സി വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റ്. സ്കൈ മീഡിയ ആണ് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. മാത്രമല്ല ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സോണ 91.7 FM കൂടെയുണ്ട്. സോ നാളത്തെ ഗംഭീരമായിട്ടുള്ള ഇവന്റിന് ഏറ്റവും നല്ല തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഭാഗ്യ പരീക്ഷണത്തിനുള്ള സമയമാണ്. അതല്ല, ലാസ്റ്റ് മൊമെന്റുള്ള ഓട്ടവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റ് മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട, അത്ര അടിപൊളി ഒരു ഇവന്റ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് സംശയം ഒന്നും തന്നെ വേണ്ട. ആ ഒരു ഉറപ്പോടുകൂടി നമ്മൾ പോകുന്നത് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6-ാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആയി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
0: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam call 4001707
3: and
5: Marza Hypermarket be fresh be you visit your nearest store today.
6: ഹലോ നമസ്കാരം, ഞാൻ അജു വർഗീസ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 88.5

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: കൂടും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience. Doha, Qatar.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: ഹോം ഡെലിവറി.

Once again, welcome back. Radio Sonora 91.7 FM ൽ ഹോം ഡെലിവറി ടൈം സംതിങ് ആണ് കൂടെയുള്ളത്. പതിവായിട്ട് ഓർപ്പിക്കാറുള്ള പോലെ തന്നെ ഇന്നത്തെ ദിവസവും വെള്ളം കുടിക്കാനായിട്ട് ഓർപ്പിക്കുകയാണ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മളുടെ ബോഡിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് ആ ഒരു ഇലക്ട്രോലൈറ്റ് നഷ്ടപ്പെടുന്ന സമയം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടുന്ന സമയം നമ്മളത് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ട് മാക്സിമം ആ ഒരു റീഫില്ലിംഗ് നിർത്താണ്ടിരിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലോട്ട് പോവുകയാണ്, വെക്കേഷൻ ആണ് എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനിലേക്കായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ബോഡിയിൽ നിന്ന് എക്സ്ട്രാ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ലൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഇത് നമുക്കറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വെള്ളം മാക്സിമം കുടിച്ചുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങടേക്കാണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ പ്രഷറൈസ്ഡ് ക്യാബിൻ, നമ്മൾ കാറിലാണ് അടുത്തുള്ള യാത്രകൾ നടത്തുന്നതെങ്കിൽ പോലും വെള്ളം മാക്സിമം കുടിക്കുക. ഒരു 6-7 ഗ്ലാസസ് ആണ് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കൗണ്ട് എന്ന് പറയുന്നത്. ഓൺ എ ലിറ്റർ ബേസിസ് എങ്ങനെ പോയാലും 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം. 2 ലിറ്റർ എന്നുള്ളത് ഞാൻ കുറച്ച് പറഞ്ഞതാണ് കേട്ടോ. മാക്സിമം എത്ര വേണമെങ്കിലും അത് ബോഡിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിനും ഡൗട്ടൊന്നും വേണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹലോ, നമസ്കാരം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബൈ പറഞ്ഞു പോകേണ്ട സമയമായി വരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് തേ ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബൈ, ബിക്കോസ് അടിപൊളിയായിട്ട് ഇവന്റുകൾ നടക്കാൻ പോകുന്നു. നാളെ ഒറ്റ ഇവന്റ് മാത്രമല്ല, പല ഇവന്റുകൾ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ബട്ട് ദെൻ കുറേ അധികം പേര് എന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എം ജി ലൈവ് ഇൻ ഖത്തർ ആണെന്നുള്ളത് അറിയാം. സോ എം ജിയുടെ ആ ഒരു ഷോ കാണാനായിട്ട് ടിക്കറ്റ്സ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം നടത്താനുള്ള ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എം ജി ശ്രീകുമാർ ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്ന സിനിമ ഏതാണ്, ആ പാട്ടൊക്കെ നമുക്കറിയാം. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ആ ഒരു വർഷം ഏതാണെന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. സോ ലക്കി വിന്നേഴ്സിന് ഓഫ് കോഴ്സ് എം ജി ലൈവ് ഇൻ ഖത്തർ എന്ന ബ്യൂട്ടിഫുൾ ഇവന്റിന്റെ ടിക്കറ്റ്സ് ചോദ്യം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. സോ ലക്കി വിന്നേഴ്സിന് ഓഫ് കോഴ്സ് എം ജി ലൈവ് ഇൻ ഖത്തർ എന്ന ബ്യൂട്ടിഫുൾ ഇവന്റിന്റെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ @m4mari.com.
5: Home delivery.

0: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.
4: സ്കൂളും തുറന്ന് തിരക്കുമായി.
5: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
4: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
5: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
4: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
6: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
7: Safari, world-class shopping experience, Doha, Qatar.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മാറ്റിനി ക്ലാസിക്സ്.

0: everyone, Jyotsna here.
1: You're listening to
0: Radio Suno. Kootukoodam.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravarthikkunnu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
5: Matinee Classics.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി കത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: കല്യാണ കച്ചേരി പടാമെത്തി.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ,
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Matinee Mashup.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ മൂന്നു പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: This is only on Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.
7: ഇന്ന് വളരെ സ്പെഷ്യൽ ആയ ഒരു ഗസ്റ്റ് കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഇന്നലെ ഒരുപക്ഷെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നമുക്കറിയാം ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങി അതിഗംഭീര വിജയമായി. അതിനുശേഷം ആ സിനിമയുടെ തന്നെ ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം എന്ന് പറഞ്ഞിട്ട്. അതും അതിഭീകര ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ ഷോർട്ട് ഫിലിമിലെ നായിക പാർവതി അയ്യപ്പദാസ് ആണ് ഇന്ന് നമ്മളുടെ കൂടെ മാറ്റിനി മാഷപ്പിൽ അതിഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് പാർവതിയുടെ അടുത്ത് ചോദിച്ചു പോകാം. പാർവതി, എന്തായാലും ഷോർട്ട് ഫിലിം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ഒപ്പം തന്നെ പാർവതിയുടെ ഡയലോഗിന് കിട്ടുന്ന ഒരു എന്താ പറയുക, അതും ഭയങ്കര റീച്ചിലേക്ക് പോയി. ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ?
8: വൈറലാവും അറിയാതെ, കാരണം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇത്രയും വൈറലാവെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത്ര ആളുകൾ ഇത്ര ഏറ്റെടുക്കും ഞാൻ വിചാരിച്ചില്ല.
7: ഇങ്ങനൊരു ക്യാരക്ടർ, സായുജ്യ എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നു, സ്റ്റാർട്ടിംഗ് എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ?
8: ഷൂട്ടിംഗ് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം കുറെ സീനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇത് സൂപ്പർ ശരണ്യ എന്ന് പറയുമ്പോൾ ഞാൻ ഗിരീശനോട് ആദ്യമായിട്ട് ചെയ്യുന്ന സൂപ്പർ ശരണ്യ. അപ്പൊ സൂപ്പർ ശരണ്യയില് അത്രയും നമ്മള് പിള്ളേരായിരുന്നു കൂടുതല്. ഇപ്പം മമിത, അനശ്വര ഗ്യാങ്, പിന്നെ ഞങ്ങള് കുറച്ച് സീനിയർ. എനിക്ക് വേറെ സീനിയർ ആയിട്ടുള്ള ആർട്ടികളോടൊന്നും അത്ര കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ചോദിച്ചു. ഇവിടെ വന്നപ്പം എല്ലാരും സീനിയറാണ്. ഇപ്പം അന്ന് സൂപ്പർ സ്റ്റാറിൽ അഭിനയിച്ചിടക്ക് ഇപ്പൊ സൂപ്പർ സ്റ്റാറുകളാണ്. എന്താ പറയാ ഒരു ഉൾവിളി ഉൾവിളിവ് ഉണ്ടായിരുന്നു. പിന്നെ സെറ്റായി, കുറച്ച് ദിവസം പോയി കഴിയുമ്പോ സെറ്റായി.
7: സായുജ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? എങ്ങനെയുള്ള ക്യാരക്ടറാണ്, എന്താണെന്നാണ് ഗിരീഷടി പറഞ്ഞത്?
8: പറഞ്ഞു തന്നത് ഷോർട്ട് ഫിലിമിലെ നായികയാണ്, ഒരു എന്താ പറയാ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. സംഗീതേട്ടന്റെ നായികയാണ്, അതുപോലെ ഒരു
7: ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു റെസ്പോൺസ് എനിക്ക് തോന്നുന്നത്, പാർവതി ഒരുപാട് സിനിമകളിലുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ പാർവതിയെ പല ഇതിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ബദ്ലഹേം നൽകുന്ന ഒരു ഒരു സന്തോഷവും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ലൈഫില്, അത് എന്തൊക്കെയാണ്?
8: ഒരു നമ്മള് ഒരു പടത്തിൽ അഭിനയിക്കുന്നതും ഒരു ഹിറ്റ് സിനിമയിൽ അഭിനയിക്കുന്നതും തമ്മില് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു പടത്തിൽ ത്രൂ ഔട്ട് വേഷം ചെയ്താലും, പക്ഷെ ഒരു ഹിറ്റ് സിനിമയിൽ ഒരു 2 സെക്കൻഡ് വന്ന് പോയാലും അതിനുണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാന് കുപ്പുമുളക് ചെയ്യുന്ന സമയത്ത് കിട്ടിയൊരു സ്നേഹമുണ്ട്. പക്ഷെ പടങ്ങൾ ചെയ്തപ്പോ ചെറിയ ചെറിയ ക്യാരക്ടർ ആയാലും വന്നു പോകുമ്പോ കിട്ടുന്നൊരു സ്നേഹമുണ്ട്. പക്ഷെ ഇത് എന്താ പറയാ, സ്നേഹപ്രവാഹം എന്നൊക്കെ പറയാം. എനിക്ക് കൊറേ പേര് മെസ്സയക്കുന്നുണ്ട്. പണ്ട് ഇപ്പം ഒരു പരിചയമില്ലാതിരുന്ന ആൾക്കാരായാലും എന്റെ കൂടെ പഠിച്ചവരായാലും വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന എനിക്ക് എല്ലാരും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്, ഓർമ്മിംഗ് ഫീലാണ്.
7: ഇതിപ്പോ എന്താ സംഭവിച്ച മറ്റേ വിഷു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ലേ?
8: സത്യമായിട്ടും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് പടം ഹിറ്റാവുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ആൾക്കാർ വന്ന് സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ അടുത്തും ഇത്ര സ്വീകരിക്കുമെന്ന് വിചാരിച്ചില്ല. അത് ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോഴാണ് ഭയങ്കര ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റിയത് എല്ലാവരും.
7: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് പാർവതിയുടെ ഫേസ് കാണാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മള് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് പോയിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ ഫേസ് ആണ്.
8: ഇൻസ്റ്റ തുറക്കാൻ വയ്യ, നിന്റെ മുഖം കണ്ടിട്ട്.
7: അതന്നെ, കൊറേ ട്രോളും മറ്റേ റീലായിട്ടും അതായിട്ട് ഇതായിട്ടും ഒക്കെ ഇങ്ങനെ നിക്കാണ്.
8: ഞാൻ വിചാരിച്ചു എന്റെ അൽഗുരുതം എന്ത് ഞാനത് നോക്കുന്നത് കൊണ്ടായിരിക്കും ഫുള്ള് എനിക്കത് വരുന്നെന്ന് വിചാരിച്ചു.
7: ഞങ്ങളുടെ അൽഗുരുതം അങ്ങനെയാ
8: വന്നിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു. ഇത് നിന്റെ താല ഫോണില്ല അങ്ങനെ പറയുന്നത് അതങ്ങനെ സംഭവിച്ചു.
7: ഞങ്ങളുടെ അൽഗുരുതം അങ്ങനെയായി പോയി, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റയുടെ അൽഗുരുതം ഒക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഒരു സാത്തുക്കുടി പ്രണയം സോൾമേറ്റ്സ് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിമിലെ നായിക പാർവതി അയ്യപ്പദാസ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് മാറ്റിനി മാഷപ്പിലുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
1: തീർച്ചയായും, ചോദിച്ചോളൂ.
0: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
0: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
2: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജരി.
6: യു ആർ ലിസണിംഗ് ടു
5: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയം ഇങ്ങനെ ട്രെൻഡിങ്ങിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ സിനിമയിലെ തന്നെ പലരെയും പരിചയപ്പെട്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പം നായിക നടാഷ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് പാർവതി ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഷോർട്ട് ഫിലിമിലെ നായിക പാർവതി അയ്യപ്പദാസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. എത്ര കാലമായി പാർവതി ഈ ഒരു പാഷന്റെ പിന്നാലെ നിൽക്കാൻ തുടങ്ങിയിട്ട്? സിനിമയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചാനലിലെ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഉപ്പുമുളകിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായി?
1: ഞാനൊരു 7 വർഷമായി ഓൾമോസ്റ്റ്.
0: ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ടോടുകൂടി അല്ലേ?
1: പിന്നെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. തുടക്കം തൊട്ടേ തുടങ്ങാന്നൊരു സ്റ്റേജ് വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്. കാരണം നമ്മള് കുറച്ച് നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. പത്തനംതിട്ടയാണ് എന്റെ വീട്. അപ്പം കൊച്ചിയിൽ വന്ന് ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തില്. പിന്നെ അവര് വന്ന് അവരായിരുന്നു ആദ്യമൊക്കെ എന്റെ കൂടെ വന്നോണ്ടിരുന്ന ഷൂട്ടിന്. ഞാൻ പണ്ടൊക്കെ ഷൂട്ടിന് വരുമ്പോ ഞങ്ങള് ഫാമിലി പാക്കേജ് ആയിട്ട് ഒരു അച്ഛൻ അമ്മ അനിയൻ. അപ്പം അവരൊന്ന് കംഫർട്ട് ആയി കഴിഞ്ഞപ്പോ നമ്മളും സെറ്റ് ആയി, ആശ്വാസമായി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി.
0: ഹാപ്പിയാണ്. ബദ്ലഹം കഴിഞ്ഞ കണ്ടപ്പോ എന്ത് പറഞ്ഞു വീട്ടുകാര്?
1: ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അവര് എന്ന തിയേറ്ററിൽ കൊണ്ട് ഹാപ്പി ആക്കാന്ന ഒരു മൊമെന്റിന് വേണ്ടിട്ടാണല്ലോ നമ്മൾ ഇപ്പൊന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നത് ഇത്രയും വർഷം. എന്തൊക്കെ നമ്മള് ചെയ്തെന്ന് പറഞ്ഞാലും അവര് പോയി തിയേറ്ററിൽ കണ്ടെന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പൊ അത് ഇപ്പോഴാണെന്ന് ഉണ്ടായത്. അപ്പൊ അതില് ഭയങ്കര ഹാപ്പിയാണ്. അവര് എല്ലാരും വിളിച്ച് സംസാരിക്കുന്നതും അവര് അവരുടെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടും ഒക്കെ വിളിച്ച് പോയി സംസാരിക്കുന്നതും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അച്ഛന്റെ പേര് അയ്യപ്പദാസ് എന്നാണ്, അമ്മയുടെ പേര് ഗീത, അനിയന്റെ പേര് പ്രണവ്.
0: പാർവതി അയ്യപ്പദാസ് ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറയുമ്പോ നടാഷ എന്ന് കൂടി പറയേണ്ടി വരും. സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയത്തിലെ നായിക കഥാപാത്രമാണ് നടാഷ. ആ ഒരു കഥാപാത്രത്തെ ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിച്ച താരം കൂടിയാണ് പാർവതി. ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് പാർവതിയുടെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: 91.7 FM, Qatar's favorite radio station.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000997 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.
4: This is Matine Russia.
5: Radio Sunoo 91.7 FM.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂറിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, പാർവതി അയ്യപ്പദാസ്. സോൾമേറ്റ്സ് ഒരു സാത്തക്കുടി പ്രണയത്തിലെ നതാഷന്റെ ഓർമ്മയില്ലേ, കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് കണ്ടോളൂ, ആദ്യം സിനിമ കാണണം എന്നിട്ട് ഷോർട്ട് ഫിലിം കാണണം കേട്ടോ, എന്നാലും ഇതെല്ലാം കൂടെ കണക്ട് ആവുള്ളൂ. നതാഷയാണെങ്കിലും സായുജിയാണെങ്കിലും ഈ കഥാപാത്രങ്ങളൊക്കെ ഏറ്റവും അടിപൊളിയാക്കി മാറ്റിയ പാർവതി അയ്യപ്പദാസ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഈ നതാഷ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര രസമുണ്ടായിരുന്നു, നമുക്ക് കണ്ടിരിക്കാൻ തന്നെ രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നതാഷ ചെയ്യുമ്പോഴും സായുജി ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം തീർച്ചയായിട്ടും. നതാഷ എന്നുള്ള ക്യാരക്ടറിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് പാർവതി?
1: സായുജി ചെയ്യുമ്പോ എനിക്ക് പടമായതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്ത് ചെയ്യണ്ടെന്നൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷെ ഈ നതാഷ വരുമ്പോ നമ്മള് ഭയങ്കര ഫ്രീ ആണ്, നമുക്ക് എന്നും കാണിക്കായിരുന്നു. എന്നാലത് ഓവർ ആണെങ്കിലും ഓവറായി പോരുത് എന്നൊരു സാധനം ഉണ്ട്, അത് ഓവർ ദ ടോപ്പ് ആണെന്ന് അർത്ഥം, എങ്കിലും അത് ഓവർ ആവരുത് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഫ്രീ ആയിരുന്നു നതാഷയുടെ സാധനം, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് അതിലെ ഗ്രീഷയുടെ എഴുതി വെച്ചേക്കുന്ന ഡയലോഗുകളൊക്കെ നമ്മള് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ചിരിച്ചു ചാവുകയാണ്. അപ്പൊ അത് അത്ര എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാനും പറ്റുമോ, ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്ത പരിപാടിയായിരുന്നു നതാഷയുടെ പരിപാടി. കഴിഞ്ഞ എനിക്ക് കുറച്ച് വെപ്രാളം ഉണ്ടായിരുന്നു, പക്ഷെ ഏറ്റവും ഭയങ്കര ഫ്രീ ആയിരുന്നു ആ സമയത്ത്. ഞാനും വിനീതേട്ടനും ഒക്കെ മാത്രം ഉണ്ടായിരുന്നല്ലോ.
0: നിന്റെ കമന്റ് സെക്ഷൻ വായിച്ച് ചിരിച്ചാ?
1: കമന്റ് സെക്ഷൻ ഞാൻ ആക്ച്വലി നോക്കിയില്ല, ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ എനിക്ക് മീമെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഞാൻ കമന്റ് ഒന്നും ഇതുവരെ നോക്കിയില്ല.
0: അടിപൊളി കമന്റ് സെക്ഷൻ ആണ് കേട്ടോ.
1: രണ്ടെണ്ണം കണ്ടു, മറ്റേ നിനിഞ്ചേട്ടന്റെ ക്യാമറയുടെ ഒരു രണ്ട് കോമഡി കമന്റ് ഉണ്ടായിരുന്നു, അത് കണ്ട് ഞാൻ കുറെ ചിരിച്ചു. വേറെ ഞാൻ കമന്റ് ഒന്നും കണ്ടില്ല, ഞാൻ വായിച്ചില്ല.
0: ആണല്ലേ, ആ പെങ്കുച്ചിനെ വിട്ടുകളയരുത്, അമ്മാതിരി ഓവർ അഭിനയമാണ്, നാളത്തെ പ്രതിഭയാണ് പ്രതിഭാസമാണെന്ന്. ഇതില് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഏതാണ്? നതാഷ എന്നുള്ള ക്യാരക്ടറായിട്ട് പറഞ്ഞപ്പോ ചിരി വന്ന, അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയ ഡയലോഗ്സ് ഏതൊക്കെയായിരുന്നു?
1: ചിരി നിർത്താൻ പറ്റാതിരുന്നത് മറ്റേ ഹോമിയോപ്പതി ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ല, അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. പിന്നെ ബോയ്ഫ്രണ്ട് ഭയങ്കര ടോക്സിക് ആണ്, സീറ്റ് വെച്ചിട്ട് അത് വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല, അതൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത്. ഹോമിയോപ്പതി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത്, എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
0: നിവിൻ പോളി വന്നിട്ട് ഓർഡർ എടുക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞാൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
1: അത് എന്റെ ഫസ്റ്റ് സീൻ അതായിരുന്നു.
0: അല്ല, നിവിൻ പോളി വന്നിട്ട് ഓർഡർ എടുക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞാൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ.
1: അത് ഞാൻ എന്റെ ഫസ്റ്റ് സീൻ

0: ചേട്ടൻ ചില സാധനങ്ങൾ കൊണ്ടുവരും, അതാണ് ഹിറ്റ് ആവുന്ന നമുക്ക് നമുക്ക് ചെയ്യുമ്പോഴേ അറിയാം. ഓ ഇത് സാധനം, അതായത് ഗിരീഷേട്ടന്റെ ചില പ്രത്യേക വാക്കുകള് ചിലപ്പോ ഇപ്പൊ യവന കഥയിലൊക്കെ പാട്ടിപ്പം ഹിറ്റായില്ലേ, അന്ന് പ്രേമതിയിലാണെങ്കിൽ കൊറേ സാധനങ്ങള് അത് പുള്ളി കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ ഹിറ്റാവുന്ന നമുക്ക് ചെയ്യുമ്പോഴേ അറിയാം. അപ്പൊ എനിക്ക് സാത്തുക്കുടി സാധനം വൈറലാകുന്ന എനിക്ക് അന്ന് മനസ്സിലുണ്ടായിരുന്നു. അയ്യോ നന്ദി, സന്തോഷം, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും സ്നേഹിച്ചതില് ഒരുപാട് സന്തോഷം, ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇനിയും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയുള്ളൂ.
1: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ ഭയങ്കര സന്തോഷം, ഭയങ്കര കൂളായിട്ട് സംസാരിച്ചു, നല്ല മിടുക്കിക്കുട്ടി. ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ മോളെ തേടി എത്തട്ടെ.
0: താങ്ക് യു ചേച്ചി.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de rizhi ariyam call 4001707
7: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: സ്കൂളും തുറന്ന് തിരക്കുമായി,
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience. Doha, Qatar.
5: Hi, ഞാൻ നരേൻ.
6: You are listening to
5: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: This is only on
8: Radio Suno 91.7 FM.
7: Brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
7: And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവ് ആയി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശോഭി തിലകൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM.
4: This is only on Radio Suno 91.7 FM.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
6: Malabar Gold and Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening. കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അങ്ങനെ ഈവനിങ് ടൈം ആണ്. 5 മണി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ കുറെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
5: ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു
4: പോണ്ട സംഭവം വേറെ ഒന്നല്ല. ഇവിടെ ഒരു വലിയൊരാള് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പോവാൻ നിൽക്കുന്നത്. അല്ലാതെ എന്നോട് സ്നേഹമല്ല.
5: ഇനി പറഞ്ഞ പോലെ ആളുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്,
4: ഉറപ്പായിട്ട്.
5: അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ നാളത്തെ പൊന്നോണം എം ജി ലൈവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ പറയുന്ന ഒരു എം ജി ഡേ ആയിട്ട് വേണേൽ പ്രഖ്യാപിക്കാം. കാരണം രാവിലെ 6 മണി മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം മുഴുവൻ. അങ്ങനെ ആ ഒരു വിശേഷങ്ങൾ പറഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
4: അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എം ജി ശ്രീകുമാർ ലൈവ് ഒന്ന് കാണാൻ പറ്റുക ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു സന്തോഷത്തിൽ ഒരുപാട് പേര് ഈ ലാസ്റ്റ് മൊമെന്റിൽ കേട്ടോ കുറേ പേര് നടക്കുന്നുണ്ട്
5: ടിക്കറ്റ്
4: വേണ്ടിയിട്ട്. പക്ഷെ ടിക്കറ്റ് കിട്ടണം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ മക്കളെ ടിക്കറ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അന്നേ എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കി നോക്കൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെറ്റ് ഓഫ് ടിക്കറ്റ്സ് എനിക്കൊന്നും പ്ലാറ്റിനം ലിസ്റ്റിലുണ്ട്.
5: അപ്പൊ അതിലൂടെ
4: എടുക്കാം. അതെ, പ്ലാറ്റിനം ലിസ്റ്റിലൂടെ എടുക്കാവുന്നതാണ്. സോ ജസ്റ്റ് മേക്ക് ഷുവർ യു ടേക്ക് ദ ടിക്കറ്റ്സ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ ക്യു എൻ സി സി യിൽ കേട്ടോ.
5: അടിപൊളിയായിട്ടായിരിക്കും പ്രോഗ്രാം നടക്കാൻ പോകുന്നത്, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ സാത്തുക്കുടി എന്ന് പറഞ്ഞ സംഭവം. ശരിക്കും സാത്തുക്കുടി എന്ത് ഡ്രിങ്ക് ആണെന്ന് അറിയുന്നവരുണ്ടോ? സിമ്പിൾ ചോദ്യമാണ്.
4: എനിക്ക് ഇഷ്ടമാണ് സാത്തുക്കുടി.
5: സിമ്പിൾ ചോദ്യമാണ്.
4: ഞാൻ സാത്തുക്കുടിയിലേക്ക്
5: പലർക്കും അറിയാം. അപ്പൊ അത് എന്താണെന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
4: വേഗം മെസ്സേജ് അയച്ചോ 5000-00917 ലേക്ക്.
6: അരിതരി കളയരു, തരിതരി കളയരു, തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു, തരിതരി കളയരു, തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നര കയറിയവഴി അവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയവഴി

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Gaana.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: Zamzam Mandi, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: Hi, this is Aparna Balamurli.
4: You're listening to
3: Radio Suno 91.7. Kettu kettu kuda.
5: You're listening to
6: Presented by Joya Lucas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
6: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: എന്താണ് സാത്തുക്കുടി? ഇതായിരുന്നു കുറച്ച് മുമ്പ് ചോദിച്ചത്. അങ്ങനെ സാത്തുക്കുടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒൺലി ബിക്കോസ് ഓഫ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അയ്യോ, അങ്ങനെ മാത്രം
1: പറയരുത്, സോൾമേറ്റ്സ്.
0: ആ അതാണ് ഒറിജിനൽ ഒറിജിനൽ പ്രണയം ഇത് പറയണമല്ലോ.
1: അതെ അതെ,
0: ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം ഈ സാത്തുക്കുടി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്വീറ്റ്
1: ലെമൺ.
0: അതെ,
1: മധുരനാരങ്ങയാണോ? എനിക്കത് മുസംബി തന്നെയാണ് അല്ലെ
0: സംബന്ധിച്ച. മധുരനാരങ്ങ എന്ന് പറയുമ്പോ ഇതിന് പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. മുസംബി എന്ന് പറയാൻ പറ്റില്ല പല, എനിക്ക് മുസംബി അല്ല ആക്ച്വലി.
1: അല്ല,
0: ഇല്ല, ഇത് സ്വീറ്റ് ലെമൺ ആണ്. പല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഈ നാരങ്ങയിൽ തന്നെ എന്തുമാത്രം വെറൈറ്റികളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്വീറ്റ് ലെമൺ എന്ന് പറയുന്നതിനെ സാത്തുക്കുടി എന്ന് പറയുന്നത്.
1: തമിഴ് നാട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ തോന്നുന്നുണ്ട് ആ ഒരു സംഭവത്തെ കുറിച്ച്.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ്. അത് വേറെ കുറച്ചും കൂടി വലിയൊരു നാരങ്ങയാണ്. നമ്മൾ സാധാരണ എന്താ ചെറുനാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചും കൂടി വലുതിനെയാണ് ഈ സ്വീറ്റ് ലെമൺ എന്ന് പറയുന്നത്.
1: ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജിൽ പറയണം. ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം.
0: ഈ മുസംബി എന്ന് പറയുമ്പോൾ കുറെ കൂടി ഓറഞ്ചിലേക്ക് എത്തി, മനസ്സിലായോ? അപ്പം മുസംബി അല്ല, നേരെ തിരിച്ച് സ്വീറ്റ് ലെമൺ ആണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലെമണിൽ തന്നെ കുറെ ലൈം ഉണ്ട്, ലെമൺ ഉണ്ട്, സ്വീറ്റ് ലെമൺ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ചില സ്ഥലത്ത് പറയും കമ്പിളി നാരങ്ങ.
1: കമ്പിളി നാരങ്ങ ഉണ്ട് അല്ലേ? ശരിയാ,
0: അത് തന്നെ വേറെ പേരും പറയാം. അപ്പൊ ഇങ്ങനെ പല പല പേരുകളാണ് ഇതിനൊക്കെ.
1: ചിലർക്ക് തന്നെ ഈ നാരങ്ങ വെള്ളം നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ഇട്ട് കുടിക്കാൻ ഭയങ്കര
0: ഇഷ്ടമാണ്.
1: ഉപ്പാണ്, ചിലർക്ക് ഉപ്പും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടമാണ്.
0: ഈ നാരങ്ങ വെള്ളവും അതുപോലെ ലൈം ജ്യൂസും രണ്ടും രണ്ടാണ്,
1: വ്യത്യാസമുണ്ട്.
0: എനിക്ക് കുറേ നാൾക്ക് ശേഷം മനസ്സിലായത്, കാരണം അറിയോ, ഇവിടെ എത്തിയിട്ടും ഞാൻ നാരങ്ങയുള്ളത് പറയുമ്പോ എനിക്ക് കിട്ടുന്ന ലൈം ജ്യൂസ്
1: തന്നെയാണല്ലോ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, ടേസ്റ്റില് വ്യത്യാസമുണ്ട്,
0: ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. ഒരു ദിവസം ആരോ പറഞ്ഞപ്പോഴും നാരങ്ങ വെള്ളം, നാരങ്ങയുടെ പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കിട്ടണ നാട്ടിലെ സാധാരണ കടയിൽ കിട്ടുന്ന നാരങ്ങ
1: വെള്ളം,
0: അതാണ്
1: നാരങ്ങ വെള്ളം.
0: ഇവിടെ അടിച്ച് കിട്ടുന്ന സാധനമാണ് ലൈം ജ്യൂസ്.
1: അത് ഒരു ജ്യൂസിന്റെ ടൈപ്പ് ഓഫ് മറ്റേതിലേക്ക്. എനിക്ക് മറ്റേ നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ, അതിന്
1: അത് ആ ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം, ആ നീളമുള്ള ഗ്ലാസ്സിൽ കുടിക്കണം.
0: കുറവായിരിക്കും.
1: അതെ അതെ, പുളിപ്പ് കുറവാണ്. മറ്റേ കുറച്ചുകൂടി പുളിപ്പും കയ്പ്പും ഒക്കെ ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ കറക്റ്റ്. ഇവിടെ നമ്മൾക്ക് ജ്യൂസ് കിട്ടുന്ന, ലെമൺ ജ്യൂസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെമൺ ജ്യൂസ് ഇവിടെ എവിടെയാണ് ഏറ്റവും അടിപൊളി അല്ലെ?
0: ഇനി നാരങ്ങ
1: വെള്ളം ഞാൻ ഇവിടെ അധികം കണ്ടിട്ടില്ല,
0: വളരെ കുറവാണെന്ന് തോന്നുന്നു.
1: എനിക്ക് തോന്നുന്നു ഇല്ലാന്ന്. ഞാൻ പലപ്പോഴും കടയിൽ പോയിട്ട് ഞാൻ പറയാറുണ്ട്, അത് നിങ്ങൾ നാരങ്ങ എടുത്ത് മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് അങ്ങനെ തരാൻ പറ്റും, അടിക്കാതെ.
0: ഞാൻ ചോദിക്കുന്നത്
1: കുറെ സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്.
0: ഒരുമിച്ച് പോയപ്പോഴാന്ന് തോന്നുന്നു, ചേട്ടാ കട്ടൻ ചായ ഉണ്ടോ? ഇല്ല. ആണോ? ചൂടുവെള്ളം ഉണ്ടോ? ഉണ്ട്. ടീ ബാഗ്?
1: ഞാനങ്ങനെ പലരത്തും ഇവിടെ ചോദിച്ചിട്ടുണ്ട്, സാധാ നാരങ്ങ വെള്ളം ആക്കി എനിക്ക് തരാമോ എന്ന്
0: ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു, എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുൻപുള്ള ഓണത്തിനാന്ന് തോന്നുന്നു, നമ്മളിവിടെ ഓഫീസിലെ സദ്യ, ഓഫീസിലെ സദ്യ കഴിഞ്ഞതിന് ശേഷം കലക്കി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് ദേപ്പുട്ടെന്ന് വന്ന ഇതിന്റെ കൂട്ടത്തിൽ ഒരുപാട് നാരങ്ങ
1: ഉണ്ടായിരുന്നു.
0: അപ്പൊ ഈ നാരങ്ങ വെറുതെ ഒരു കൊടുത്തു വിട്ടപ്പോ ഇതെന്താ നാരങ്ങ എന്ന് വിചാരിച്ചു ഞങ്ങള്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവര് കൊണ്ടുവന്ന ഒരു വലിയ ചെമ്പ് പോലത്തെ ഒരു പാത്രത്തിൽ
1: പഞ്ചസാരക്കിട്ട്
0: എല്ലാരും കുടിച്ചു.
1: അടിപൊളിയായിരുന്നു,
0: അടിപൊളി
1: ഓർമ്മയുണ്ടത്.
0: അവര് ആ ഗെയിം കഴിഞ്ഞിട്ട് എല്ലാരും തളർന്നിരുന്നപ്പോ
1: നല്ല സുഖം.
0: അതാണ്
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ നാരങ്ങ വെള്ളം, നല്ല നാരങ്ങ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
0: നാരങ്ങ വെള്ളത്തിന്റെ കൂടെ എന്താ ഇഷ്ടം?
1: നാരങ്ങ വെള്ളത്തിന്റെ പപ്സ് ആണ് എപ്പോഴും ഇഷ്ടം.
0: അതെ, പപ്സ്,
1: പപ്സ് ആണ് എപ്പോഴും. വേറെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം
0: കേട്ടോ. ഉറപ്പായിട്ട് പറയാം. 5000090 മെസ്സേജസ് പോകുന്ന കൂട്ടി അഷ്ടമി നിസയാണ് കൂടിയുള്ളത് 917 ഈവനിങ്സിൽ.

0: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് ടു യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലഫ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Tamil Fresh.
5: Hot tempo, Tamil Paadal.
6: Tamil Fresh Song of the Hour.
7: Fresh, fresh, fresh.

0: എനിക്കിന്ന് ഒരു അബദ്ധം പറ്റിയതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്.
1: പറ്റിന്ന് പറയൂ.
0: ഓക്കെ, ആ അബദ്ധത്തിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഈ പറഞ്ഞ ആള് തന്നെ ആയിരിക്കണം എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. ഇന്നലെ എന്നെ ഗെയിമിൽ വിളിച്ച അഖിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാനിരിക്കുന്ന അഖിൽ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അഖിൽ ഒരു മെസ്സേജ് അയക്കുമെങ്കിൽ 5000997 സംഭവമൊന്നുമല്ല, ആളുടെ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു തന്നെ.
1: അയ്യോ
0: പാവമുണ്ട്. ആളിന്ന് നാട്ടിലേക്ക് പോവാണ്. അടിപൊളിയായിട്ട് ഇന്നലെ വിളിച്ചിട്ട് പാട്ടൊക്കെ
1: പാടി സെറ്റ് ആയിരുന്നു,
0: സൂപ്പർ ആയിരുന്നു. പക്ഷെ അഖിലിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു. അഖിലിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആളുടെ പേര് എന്തായിരുന്നു, നിതിൻ എന്നോ അങ്ങനെ എന്തായിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു രണ്ടുപേരും.
1: പക്ഷെ നമ്പർ മിസ്സായിപ്പോയി,
0: നമ്പർ മിസ്സായിപ്പോയി. ഞാൻ എഴുതി വെച്ചെടുത്തത് ഈ പറഞ്ഞ പോലെ മിസ്സായിപ്പോയി.
1: അഖിലെ കേൾക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. എന്തായാലും വെൽക്കം ബാക്ക് ടു 917 ഈവനിങ്സ് ആണ്. അഷ്ടമി നിസയാണ് കൂടെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ പല പല കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ കോക്കനട്ട് വെച്ചിട്ട്, അതായത് തേങ്ങ വെച്ചിട്ട്, നമുക്ക് കുറെ ഡിഷ് ഉണ്ടല്ലോ,
1: ഇന്നലെ കോക്കനട്ട് ഡേ ആയിരുന്നു,
0: ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു വന്നപ്പോ, ഒരു ഒരു സ്ഥലത്ത്, അതായത് കണ്ണൂര് മാത്രമുള്ള ഒരു സാധനം അത്രേ, എന്തായിരുന്നു, ബഡായ ബാണ്ടോ അങ്ങനെ എന്തോ ഒരു സംഭവം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു.
1: തേങ്ങ വെള്ളമാണോ?
0: അല്ല, തേങ്ങ വെച്ചിട്ട് ശർക്കരയൊക്കെ വെച്ചിട്ട് തന്നെ, പക്ഷെ അതിലേക്ക് എന്തോ പരിപ്പ് പയർ എന്തോ ഒരു സാധനം ഇങ്ങനെ
1: ലഡു പോലെ,
0: ലഡു പോലെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനം.
1: ഓക്കെ,
0: അത് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ.
1: അതിന്റെ പേരെന്താണ്?
0: അതിന്റെ പേര്
1: തേങ്ങ ബർഫിയാണോ? തേങ്ങ ബർഫി,
0: ബർഫി ഒന്നും അല്ല, അങ്ങനത്തെ പേരൊന്നും അല്ല. ഇന്നലെ ഞാൻ സിജിലിനോട് അതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഒരാൾ ഈ പറഞ്ഞ പോലെ എന്താ ബാ വെച്ചിട്ടാ തുടങ്ങുന്നത്, ബഡ് ബണ്ടാന്നോ അങ്ങനെ എന്തോ
1: പറഞ്ഞു,
0: വെറൈറ്റി പേരാട്ടോ.
1: ഓക്കെ,
0: പക്ഷെ ഭയങ്കര അഭിപ്രായം വന്നോണ്ടിരിക്കുന്നു ഇവിടെ.
1: ആണോ?
0: ഇങ്ങനെ ഓ, അത് കഴിക്കാനുള്ള
1: കൊതിയാവുന്നൊക്കെ പറയുന്നല്ലേ.
0: ഞാൻ വിചാരിക്കായിരുന്നു നമുക്ക് എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടും പുറത്ത് കിട്ടുന്ന സംഭവങ്ങളോടല്ലോ.
1: ഇപ്പൊ എന്താ കഴിക്കാൻ തോന്നുന്നത്? ഇപ്പം
0: ഈ മൊമെന്റിലാണ്,
1: ഈ മൊമെന്റിൽ എന്താ തോന്നേ?
0: ഈ മൊമെന്റിൽ അമ്മ ഉണ്ടാക്കുന്ന വട്ടേലപ്പം,
1: വട്ടയപ്പം,
0: വട്ടയപ്പം, വട്ടയിലയിൽ ഉണ്ടാക്കുന്ന അപ്പം,
1: വട്ടയപ്പം,
0: വട്ടയപ്പം അല്ലെങ്കിൽ ഇലയുടെ വട്ടയില കിട്ടൂലല്ലോ. നിങ്ങൾ അങ്ങോട്ട് വട്ടയില വെച്ചിട്ട്
1: വട്ടയില വെച്ചിട്ടുണ്ടാക്കുന്നില്ല, വട്ടയപ്പം ഉണ്ടാക്കും
0: നമ്മൾ. വട്ടയില പൊട്ടിച്ചിട്ട് വട്ടയിലയില്
1: കഴിച്ചിട്ടില്ല.
0: ഓക്കെ, അങ്ങനെയാണ് വട്ടയപ്പം എന്ന് പറയുന്നത് നമ്മൾ. നേരെ തിരിച്ച്
1: ഇലയിടാന്നും പറയും.
0: അത് അത് അത് ഇപ്പൊ ഓക്കെയാണ്, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും കഴിക്കാം.
1: ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു,
0: എന്താണ് തോന്നുന്നത്?
1: സൈഡിൽ നിർത്തിയാണ്
0: ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നം എന്താ പറയുക, ഞങ്ങൾ ഫുഡിന്റെ കാര്യം നിർത്താം എന്ന് വിചാരിക്കും, പക്ഷെ ആൾക്കാർ മെസ്സേജ്
1: അയച്ചു. മെസ്സേജ് അയച്ചു,
0: ഉറപ്പായിട്ടും മെസ്സേജ് അയച്ചോളൂ 5000997. എന്തായാലും ഇവിടുത്തെ ഇപ്പോ ഈ ഒരു വീക്കെൻഡിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഫാമിലീസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവരുടെയൊക്കെ പ്രത്യേകിച്ചും ചേച്ചിമാരുടെയൊക്കെ ഏറ്റവും വലിയൊരു മൈൻഡിലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ഇനി മുതൽ രാവിലെ എണീപ്പിക്കണം. അവർക്ക് എന്തൊക്കെ
1: പണികൾ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റിന്
0: അവർക്ക് അവരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുകയും
1: ചെയ്യണം, അവരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കുകയും ചെയ്യണം.
0: അതെ, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. ഇതില് ഞാൻ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരാളാണ് എനിക്ക് സിദ്ധാർത്ഥ്, നമ്മുടെ പാട്ടുകാരൻ സിദ്ധാർത്ഥിന്റെ വൈഫായിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആതിര.
1: ആതിര,
0: ആതിരയുടെ കുറെ വീഡിയോസ് കാണുമ്പോ മോന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ ലഞ്ച് ബോക്സുകളുടെ സംഭവങ്ങളൊക്കെ ഇടും കേട്ടോ.
1: എന്തൊക്കെയാണ്?
0: പാൻകേക്കിനെ സെപ്പറേറ്റ് ചെയ്തപ്പോ മോന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ ലഞ്ച് ബോക്സുകളുടെ സംഭവങ്ങളൊക്കെ ഇടും കേട്ടോ.
1: എന്തൊക്കെയാണ്?
0: അതായത് പാൻകേക്കിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ ഭംഗിയാക്കി.

0: ബെഞ്ച് ബോക്സ്, പിന്നെ അതിന്റെ കൂടെ തന്നെ വാട്ടർ ബോട്ടില്, ഷൂ, ബോ, അതിനോടൊപ്പം തന്നെ മറ്റു സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമായിരിക്കും എന്നറിയാം. ആ റോണക്കിന്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും, അടിപൊളി ട്രാഫിക് ആയിരിക്കും. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകണ്ട, അതായിരിക്കും ബെറ്റർ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ, അങ്ങോട്ടേക്കൊക്കെ പോവുക. അതിനോടൊപ്പം തന്നെ മറ്റിപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, ഈ 10 riyal അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കിട്ടുന്ന അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വാങ്ങുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനം വാങ്ങണം കുട്ടികൾക്ക്,
1: ഒത്തിരി കാര്യങ്ങൾ മേടിച്ച്
0: ബഡ്ജറ്റിനനുസരിച്ച്
1: നമ്മൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ വാങ്ങുക. പിന്നെ ഈ പറഞ്ഞാൽ ഈ വീക്കെൻഡ് ഈ പറഞ്ഞാൽ ഇതിന്റെ ഒരു തിരക്കായിരിക്കും മെയിൻ ആയിട്ട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ടെങ്കിൽ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും.
0: കാരണം ഇവിടെ വന്നിട്ട് തീരുമാനിക്കുക എന്ത് വാങ്ങണം, അതാണ് പ്രശ്നം. പിന്നെ മക്കളോട് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യ്, അവരെന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടോ,
1: വീണ്ടും വീണ്ടും ചോദിക്കും മൊന്നേ മോളെ,
0: എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ വീക്കെൻഡ് അടിപൊളിയാവട്ടെ, ഞങ്ങൾ കൂടെ തന്നെയുണ്ട് അടിപൊളി വിശേഷങ്ങളുമായിട്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: കൂളം തുറന്ന് തിരക്കുമായി.
1: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
0: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷേ ഉള്ളൂ.
1: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
0: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
2: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: ഹായ്, ഞാൻ സുജാത ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
5: തീർച്ചയായും ചോദിച്ചോളൂ.
6: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
5: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
6: സെപ്റ്റംബർ 11?
5: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
1: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4 Marry.com. 917.
7: പുണ്യവചനങ്ങളിലൂടെ രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
9: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ സമയം 6 മണിക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമി നിസയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിൽ നമുക്കൊന്ന് സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് പോകണം.
1: സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ബ്രസീൽ, ഉറുഗ്വേ, പനാമ വമ്പൻ ടീമുകളാണ്.
0: ഓ, അടിപൊളി ടീമാണ്.
1: നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഇനിയിപ്പോ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കാരണം മത്സരങ്ങളൊക്കെ ഇനി അധികം, അതും വമ്പന്മാരായിട്ടുള്ള ടീമുകളുമായിട്ടാണ് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്.
0: ഓക്കെ,
1: 4 വട്ടം ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീൽ, 2 വട്ടം ലോക ചാമ്പ്യന്മാരായി ഉറുഗ്വേ, പിന്നെ പനാമ. ഈ ഒരു ടീമുകൾക്കൊക്കെ ഇറങ്ങാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ടീമിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 അംഗ ടീമിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ മലയാളി താരങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും മത്സരങ്ങളൊക്കെ ഗംഭീരമായിട്ട് പോകട്ടെ, ടീമുകൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യട്ടെ. എന്താ പറയാ, അവർക്കൊരു നല്ല അവസരമാണ്. ഇത്രയും വലിയ ടീമുകളുടെ കൂടെ മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അവസരങ്ങളാണ്. അപ്പൊ അതൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് മാറട്ടെ. പനാമയ്ക്കെതിരെ ഈ മാസം 26-നും ബ്രസീലിനെതിരെ ഒക്ടോബർ 3-നും ഉറുഗ്വേക്കെതിരെ 6-ാം തീയതിയുമാണ് നമ്മുടെ ടീമിന്റെ മത്സരങ്ങൾ നടക്കാൻ
0: പോകുന്നത്. അവിടെ മലയാളി സാന്നിധ്യം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു
1: വലിയൊരു സന്തോഷമാണ്. വലിയ താരങ്ങളുടെ കൂടെ കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷം. നമ്മളിപ്പോ സാധാരണ വേൾഡ് കപ്പിന്റെ സമയത്താണെങ്കിലും ഓപ്പോസിറ്റ് ഏത് ടീമാണെങ്കിലും, ഇപ്പൊ ചെറിയ ടീമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, ഓ, അവരുടെ ഒരു ഭാഗ്യമില്ല, റൊണാൾഡോയുടെ കൂടെ അല്ലെങ്കിൽ മെസ്സിന്റെ കൂടെ ഒന്ന് അടുത്തുനിന്ന് മാച്ചിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമുള്ള കാര്യമാണ്.
0: വലിയ കാര്യം തന്നെയാണ്. എന്തായാലും അതുപോലെ ഒരു ഭാഗ്യം പലർക്കും കിട്ടട്ടെ. ഇപ്പൊ എന്തായാലും തൽക്കാലം അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഈ പറഞ്ഞ പോലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിൽ തന്നെ ഒരുപാട് കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ. അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആ വൈറലായിട്ടുള്ള ആ ഫുട്ബോൾ കളിക്കുന്ന മോന്റെ മോനെ ആരും
1: പഠിപ്പിക്കാനായിട്ട് ഒരു കോച്ച് ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
0: അത് ഭയങ്കര സന്തോഷമാണ്.
1: വീഡിയോയിലാന്ന് ആലോചിക്കുന്നത് സെക്കൻഡുള്ള വീഡിയോ.
0: അവന്റെ ആ സ്കില്ല് കൊണ്ട്
1: മാത്രം. അതെ അതെ, ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇനിയും എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: ിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
0: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
4: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
2: and
1: Google Podcast. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോവാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 526.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 485 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 460 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 397 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: Universe Happiness Frequency. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: Hey, സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: കുറച്ച് നേരമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നില്ലേ. യെസ് വെൽക്കം ബാക്ക്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. സംഭവം എന്താണെന്നറിയോ, ഞങ്ങൾ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ദ വൺ ആൻഡ് ഓൺലി എം ജി ശ്രീകുമാർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു. ഒയ്യോ, ആളുടെ ഒരു ഓറ എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഓറ തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല രസമായിട്ട് ഈ പറഞ്ഞ പോലെ നാളത്തെ ഇവൻറ്റിനെ ഒക്കെ കുറിച്ച് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അഫ്കോഴ്സ് നമുക്ക് ഈ ഒരു വീക്കെൻഡിലെ ഏറ്റവും മേജർ ഇവൻറ്റ്സിനെ കുറിച്ചിട്ടും കൂടി ഒരു പറയേണ്ട സമയമായിരിക്കുന്നു. ആ പറയുന്നതിൽ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് എം ജി ശ്രീകുമാർ ലൈവ് തന്നെയാണ്, അതിൽ നോ ഡൗട്ട്. അപ്പോൾ ആ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ക്യു എൻ സി സിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്ക് തോന്നിപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ നമുക്കുള്ളൊരു പ്രശ്നമാണല്ലോ, അവസാന നിമിഷമാണല്ലോ നമ്മൾ ആ ഒരു ടിക്കറ്റൊക്കെ അന്വേഷിച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ഈ പറഞ്ഞ പോലെ പ്ലാറ്റിനം ലിസ്റ്റിലൂടെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായിക്കോളൂ പ്ലാറ്റിനം ലിസ്റ്റിലൂടെ. സൗണ്ട് ഓഫ് സൗത്ത് ആൻഡ് ഓൾസോ സ്കൈ മീഡിയ ഒരുക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഞങ്ങളവിടെ ഉണ്ടാവും, നാളെ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ എം ജി അണ്ണൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ എം ജി ശ്രീകുമാർ എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും എന്താണെന്നറിയോ, എല്ലാ ജനറേഷനെയും ഒരുപോലെ കേറ്റർ ചെയ്യാൻ പറ്റാന്നൊക്കെ പറയാൻ ഭയങ്കര വലിയൊരു സംഭവമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമാണ്, നമുക്കൊക്കെ തന്നെ വൈബ് ചെയ്യാൻ പറ്റും, നമുക്കൊക്കെ തന്നെ ഏതൊരു നിമിഷവും. അതിപ്പം അടിച്ചുപൊളി എന്നല്ല കേട്ടോ, ഏത് ടൈപ്പ് പാട്ടാണെങ്കിലും, അതിപ്പം റൊമാൻറ്റിക് സോങ് ആവാം, കുറച്ചും കൂടി ഇമോഷണൽ സോങ് ആവാം, പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും അടിച്ചു പൊളിക്കാനുള്ള മൂഡാണെങ്കിലും ഓണമാണെങ്കിലും അതുപോലെ തന്നെ ഡിവോഷണൽ ആണെങ്കിലും എല്ലാം എം ജി ശ്രീകുമാർ എന്നുള്ളൊരു പേര് കേട്ട് കഴിഞ്ഞാൽ തന്നെ വി നോ ദാറ്റ് ദ സോങ് ഇസ് ഗോയിങ് ടു ജസ്റ്റ് ബി ഇൻ അവർ ഹാർട്ട്, റൈറ്റ്. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിവിടെ ഒരുപാട് പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. എം ജി ശ്രീകുമാറിൻ്റെ ഓരോരോ സോങ്സും പ്ലേ ചെയ്യുമ്പം നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഓരോന്നും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ദാറ്റ് ഗൂസ് ബംസ്. അതായത് ഓരോ പാട്ടുകളും ഒന്നിനൊന്നായിട്ട് എന്ത് ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഓരോന്നും കേട്ടിങ്ങനെ ഇരിക്കാൻ തോന്നും.

ഞാൻ ജസ്റ്റ് കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഇപ്പൊ ജസ്റ്റ് കേൾപ്പിച്ചത്. ഓ, അത് തന്നെ കേട്ടിരിക്കാൻ എന്ത് രസമാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ദിവസം തന്നെ ഒന്ന് ആലോചിക്കുക, എം ജി പ്ലേലിസ്റ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും മാറ്റാതെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കും. അതാണ് എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത്, ഒരു പേഴ്സന്റെ ഒരു ഓറ എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ലേ പറയണ്ടത്. എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് യു നോ ലിസൺ ടു എ ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എം ജി ശ്രീകുമാർ സുജാശേഷി പാടിയ വിഷ്ണു ലോകത്തിലെ അട്ടിപ്പൊളി പാട്ട്. ഇത് കേൾക്കുമ്പോൾ എന്തല്ലോ, ഞാൻ ഈ പാട്ട് ഭയങ്കരമായിട്ട് പാടാറുണ്ട്, എൻജോയ് ചെയ്ത് പാടാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കൂ. എല്ലാവരെയും നാളെ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station. തീർച്ചയായും ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
1: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
1: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
4: ഹേയ്, സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
5: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ MG ശ്രീകുമാർ ഖത്തറിൽ ലൈവ് ആയി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് MG ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് എം ജി ലൈവ് ഇൻ ഖത്തർ ബ്രോട്ട് യു ബൈ നെസ്റ്റോ പവേർഡ് ബൈ ഫാൽക്കൺ ജിം മീഡിയ പാർട്ണർ അനീഷ് ഗ്രിഡ് ഫോട്ടോഗ്രാഫി ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്
1: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട്

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. Cookbook, lifestyle, agana home delivery, enhancing your everyday. Home delivery. Kelku, shani mudal vyajam vare, ravile 10 mani mudal.
3: In association with Nesto Hypermarket, now open at Old Passport Office.

0: 917 evenings. Only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: നമ്മൾ ഖത്തറിലെ വീക്കെൻഡ് ആയിട്ട് ഉള്ള പരിപാടികളെ കുറിച്ചിട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിനൊക്കെ ഇടയിൽ ഖത്തർ ഇവന്റ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് സെപ്റ്റംബർ 3rd വരെയാണ് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ DECC വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഒരു ഇവന്റ്സ് ആൻഡ് മീറ്റിംഗ്സ് അതുപോലെ കോൺഫറൻസ് എക്സിബിഷൻസ് ഇങ്ങനത്തുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു വലിയൊരു ഖത്തർ ഇവന്റ് ഷോ നടക്കുന്നത്. അതൊരു ആക്ച്വലി ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഈ പറഞ്ഞ ഇവന്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനി അതുപോലെ തന്നെ അവിടെ നമ്മുടെ ദോഹ ട്രീറ്റ് ഫെയർ നടക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 5rd വരെയാണ്. ഹാൾ 4-ലും 5-ലും ആയിട്ട് സമയമുണ്ട് കേട്ടോ. 10 AM to 10 PM ഡെയിലി. ഫ്രൈഡേയ്സ് 3 PM to 10 PM ആണ്. സോ ഈ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെൻഡേഴ്സിനെയും ഡിസൈനേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതിനോടൊപ്പം ഷോപ്പ് ചെയ്യാനും പറ്റും. ഫാഷൻ ആക്സസറീസ്, പെർഫ്യൂം, ഫുഡ് പ്രൊഡക്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചധികം സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ അടുത്തൊരു പാട്ടും കൂടി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സോ സ്റ്റേ ട്യൂൺ. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ
3: രമ്യ നമ്പീഷൻ.
2: Radio Suno 91.7. Kate.

0: ഇവന്റുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ദോഹ ട്രീറ്റ് ഫെയർ വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി എന്തായാലും അടുത്തതായി പറയാനുള്ള സംഭവം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ ഞങ്ങളുടെ ഇവന്റ് നാളെ രാവിലെ നടക്കാനായിട്ട് പോവാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്ത് കൺഫേം ചെയ്ത് കുട്ടികളൊക്കെ തന്നെ നാളെ രാവിലെ എത്തുമ്പോൾ ഞങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് രാധയിൽ വെച്ചിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നാളെ അവിടെ വെച്ചിട്ട് എൻജോയ് ചെയ്യാൻ ഒരുപാട് കുട്ടീസ് ഒക്കെ തന്നെ റെഡിയാണ്. അപ്പോൾ നാളത്തെ അവിടുത്തെ ഇവന്റ് ദാറ്റ് ഇസ് അഗെയിൻ വൺ ഓഫ് ദ ഹൈലൈറ്റ് ഓഫ് ദിസ് വീക്കെൻഡ്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഖത്തറിൽ നടക്കുന്നതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മറ്റൊരു ഇവന്റ് ആണ് ഞാൻ കുറച്ച് മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന എം ജി ശ്രീകുമാർ ലൈവ് എന്ന് പറയുന്നത്. അതെടുത്ത് പറയുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ റേഡിയോയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം കേട്ടോ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ട് നമ്മുടെ QNL അതായത് കത്ത നാഷണൽ ലൈബ്രറി ഒരുക്കുന്ന ഒരു ക്രിയേറ്റീവ് ത്രെഡ് ഉണ്ട് കേട്ടോ. അതൊരു മീറ്റപ്പ് പോലെയാണ്, പക്ഷെ ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഈ കുറേ പേരുണ്ടല്ലോ, എംബ്രോയിഡറി, ക്രോഷേ, വീവിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് September 3rd. അപ്പോൾ അത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ്. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഖത്തറിൽ. എപ്പോഴും ഇവൻറ്റുകൾ കൊണ്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോ വീക്കെൻഡിലും ഓരോന്നോരോന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിനോടൊപ്പം തന്നെ കുറച്ചധികം പുതിയ പുതിയ അപ്ഡേറ്റുകൾ, ഖത്തറിലെ അപ്ഡേറ്റുകൾ അത് പറയാനായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. അഷ്ടമിയാണ് കൂടെ ഉള്ളത് 917 ഈവനിങ്സിൽ.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സമയം ദാ 8 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം ഖത്തർ അപ്ഡേറ്റുകളിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഖത്തർ എന്തൊക്കെ പരിപാടികൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയിലുണ്ടല്ലോ ഈ പ്രോഗ്രാമിനാണെങ്കിലും ഇൻ ബിറ്റ്വീൻ അതൊക്കെ പോട്ടെ, നമ്മളിപ്പോൾ വീക്കെൻഡാണ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ നേരത്ത് വണ്ടി ചിലപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം പോലും കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ജസ്റ്റ് ഈ വീക്കെൻഡ് അല്ലേ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് പോയി എന്ന് വിചാരിക്കുക, വീക്കെൻഡ് എന്നല്ല ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ പോയി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് വണ്ടി നിർത്തിയിടാൻ സ്ഥലമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കിട്ടണ സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങോട്ട് ഇടും. കുത്തിക്കെറ്റി ഇടാന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. പക്ഷേ ഈ പാർക്ക് ചെയ്യുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ എൻട്രൻസുകൾ, എക്സിറ്റുകൾ, അങ്ങനെ വീടുകളൊക്കെ അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ ഇനി മുതൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഏകദേശം 300 riyal ഫൈനും 3 ട്രാഫിക് വയലേഷൻ പോയിന്റ്സും ലഭിക്കുമെന്നാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പാർക്കിങ്ങിന്റെ കാര്യം എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും എൻട്രൻസ്, എക്സിറ്റുകൾ, ബിൽഡിങ്ങിൻ്റെ ഒക്കെ തന്നെ ആ ഒരു ഭാഗത്തുള്ള മെയിൻ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പാടില്ല. അതൊരു പണിഷബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാഫിക് വയലേഷൻ എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 300 riyal ഫൈനും ട്രാഫിക് പോയിന്റും ഡ്രൈവർ റെക്കോർഡിൽ വരാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പം ഈ കാര്യം എപ്പോഴും ജസ്റ്റ് മൈൻഡിൽ വയ്ക്കുക. എവിടെയെങ്കിലും ചെല്ലാൻ നേരത്തെ ചില സമയത്ത് ചിലതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, അതൊരു എൻട്രൻസ് ആണോന്ന് തന്നെ. അയ്യോ ചില സ്ഥലത്തൊക്കെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ എൻട്രൻസ് ചിലപ്പം അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കൊക്കെ പോകുന്ന സ്ഥലമായിരിക്കുമേ, പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് മാറ്റിയിടും, കാരണം പേടിയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ബി ഓൾവേസ് വെരി വെരി വെരി വിജിലൻറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വെരി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത് പാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കൂ. ആൻഡ് ഓഫ് കോഴ്സ് നല്ല പാട്ടുകളും വരുന്നുണ്ട്. ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യൂ കേട്ടോ. അഷ്ടമിയാണ് കൂടെയുള്ളത് 917 ഈവനിങ്സിൽ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

കുറച്ചു മുമ്പ് വയലേഷൻസിനെ കുറിച്ചിട്ടും പണിഷ്മെന്റിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് ട്രാഫിക്കിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് എഡ്യൂക്കേഷനിലേക്ക് വരാം. അതായത് ഇപ്പൊ പണ്ട് സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിലേക്കൊക്കെ ചെയ്തിട്ട് പോയിട്ടില്ലെങ്കിൽ നാട്ടിലെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, അയ്യോ ടീച്ചറിന്റെ വൈദിക്കുന്നൊക്കെ കേൾക്കണമല്ലോ, ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കിട്ടുമല്ലോ എന്നൊക്കെ പേടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം ഖത്തറിൽ അതൊക്കെ തന്നെ ഒട്ടും കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറില്ല. കാരണം കുട്ടികളെ ഒരു രീതിയിലും ഈ പറഞ്ഞ പോലെ അടി കൊടുക്കാനോ അല്ലെങ്കിൽ വഴക്കങ്ങനെ ഒരു ലെവൽ കഴിഞ്ഞ് പറയാനോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളൊരു കാര്യം അഗെയിൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സ്ട്രെസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എംപ്ലോയീസ് ഇൻ പബ്ലിക് സ്കൂൾസ് ആണ് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ പണിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തന്നെ. എനി ഫോം ഓഫ് പണിഷ്മെന്റോ ടുവേർഡ്സ് ദ സ്റ്റുഡന്റ് പാടില്ല എന്നുള്ളൊരു കാര്യം, അത് പ്രൊഹിബിറ്റഡ് ആണ്. സോ അത് ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ രീതിയിൽ, വെർബൽ രീതിയിൽ, മെന്റൽ രീതിയിലുള്ള പണിഷ്മെന്റ് ആകാം. സോ ഏതൊരു രീതിയിലാണെങ്കിലും കുട്ടികൾക്ക് അത് പണിഷ്മെന്റ് ആണ് എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അഫ്കോഴ്സ് ദാറ്റ് ഇസ് പ്രോഹിബിറ്റഡ് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ എനി ഫോംസ് ഓഫ് പണിഷ്മെന്റ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ്. അപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീച്ചർമാരെ, നിങ്ങളോടാണ് പറയാനുള്ളത്, കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഇമ്പോസിഷൻ എഴുതിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്യാനോ മെന്റലി എന്നാ പിന്നെ പണി കൊടുക്കാം, അടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ നടക്കൂല. അത് ഈ പറഞ്ഞ പോലെ പ്രൊഹിബിറ്റഡ് ആണ്, അല്ലെങ്കിൽ ആരും ചെയ്യാറില്ല നെയ്, പ്രത്യേകിച്ചും ഖത്തറിൽ. കാരണം കുട്ടികളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ പോകാറുള്ളത്. എന്തെങ്കിലും രീതിയിൽ അയ്യോ മാർക്കൊക്കെ കുറഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു പേടി എന്നല്ലാണ്ട് ഈവൻ നാട്ടിലത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് രസമായിട്ട് ഇവിടെ പി ടി മീറ്റിംഗ് അങ്ങനെ നടക്കാറില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നാട്ടിലത്തെ പോലെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ കുട്ടികളുടെ ഒരു വെൽഫെയർ ആൻഡ് അഫ്കോഴ്സ് ഇപ്പോൾ മെന്റൽ ഹെൽത്തിനും കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ആ ഒരു രീതിയിലും കൺസിഡർ ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനി ഫോംസ് ഓഫ് ഒരു പണിഷ്മെൻറ്റ് അത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വേണ്ടാന്നൊന്ന് പറയുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. കത്തൻ്റെ ഫേവറേറ്റ് സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്. മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പൊന്നോണം എം ജി ലൈവ് ബൈ സ്കൈ മീഡിയ ആൻഡ് സൗണ്ട് ഓഫ് സൗത്ത്. ഓ ഗോഡ്, ദ എക്സൈറ്റ്മെന്റ് ഇസ് ഗെറ്റിംഗ് ലൈക് ലിറ്ററലി ഓൺ ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. എം ജി ശ്രീകുമാർ ഞങ്ങളുടെ ഓഫീസിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു, അതിഗംഭീരമായിരുന്നു. ആൻഡ് വി ഓൾ ജസ്റ്റ് ലവ്ഡ് ഹിസ് വൈഫ്.
1: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ക്യു എൻ സി സിയിൽ വൈകുന്നേരം അടിച്ചു പൊളിക്കാൻ പോവാം. എം ജി അണ്ണന്റെ ഫുൾ പാട്ടുകൾ കേൾക്കാം. സൂപ്പറായിട്ട് ഈ ഒരു ഓണാഘോഷത്തിന് ഒരു അടിപൊളി കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ അല്ല സത്യത്തിൽ, ഇവിടെ ഓണാഘോഷത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു ഖത്തറിൽ. എന്തായാലും ഒരു മെഗാ അടിപൊളി പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. സോ ഡോണ്ട് മിസ് ഇറ്റ്. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ പ്ലാറ്റിനം ലിസ്റ്റിലേക്ക് എത്താം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. സോ ജസ്റ്റ് ട്രൈ ദാറ്റ്. അപ്പൊ നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം, ക്യു എൻ സി സിയിൽ വെച്ച് കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ എവരിവൺ, ഹാപ്പി വീക്കെൻഡ്, ഗുഡ് നൈറ്റ്. നമുക്ക് എം ജി എന്റെ അടിപൊളി പാട്ടും കൂടെ കേട്ടാലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: റേഡിയോ സുനോ 91.7 FM.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർമാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
2: Hi everyone, this is Hari Charan here.
3: You're listening to
2: Radio Suno. Radio Suno, kettu kettu kootukodam.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
0: റേഡിയോ സുനോ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: റേഡിയോ സുനോ 91.7 FM റേഡിയോ സ്റ്റേഷൻ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഹായ്, ഞാൻ കമൽ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ടു.

0: പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with...

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
3: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
1: action
3: mone dinesha adimohamana adimoham
1: horror
4: tanikku pogan anuvada illa
1: or drama
5: ente kudumbam ente swargaraji
1: ishta genre idanengilum ivide ticket ready റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
6: brought to you by Safari world class shopping experience Doha Qatar and
7: Malabar Gold and Diamonds the responsible jeweler മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

റേഡിയോ സുനോ 91.7 FM.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.